ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 26ന്റെ വീഥികളിലൂടെയാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരിമരുന്ന് വിരുദ്ധ ദിനം. 1892 ജൂൺ 26, നല്ല ഭൂമി എന്ന വിശ്വോത്തര നോവലിന്റെ രചയിതാവും സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ അമേരിക്കൻ നോവലിസ്റ്റുമായ പേൾ എസ് ബക്ക് വെർജീനിയയിലെ ഹിൽസ്ബോറോയിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1945 ജൂൺ 26, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ സാൻഫ്രാൻസിസ്കോയിൽ വെച്ച് ദേ ഒപ്പുവെക്കുന്നു. 1997 ജൂൺ 26, ലോകത്തെവിടെയും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച മാന്ത്രിക നോവൽ ജെ കെ റൗളിംഗിന്റെ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ ഇംഗ്ലണ്ടിലെ വായനക്കാരിൽ ദേ എത്തിയിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആധുനിക കാലത്ത് പലരും കരുതി വച്ചിരിക്കുന്നത് വാർദ്ധക്യം ഒട്ടും സുഗമമായ കാര്യമല്ല എന്നാണ്. ശരിക്കും പേടിയോടെ പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വേഗം കൂടുന്നു, ശബ്ദം കൂടുന്നു. ശാസ്ത്രത്തിന്റെ അത്ഭുതാവഹമായ നേട്ടങ്ങൾ മനുഷ്യഭാവനയെ കവച്ചുവെക്കുകയും ചെയ്യുന്നു. ജനറേഷൻ കണക്ടിവിറ്റിയും ജനറേഷൻ ആൽഫയും ഒക്കെ ഒപ്പമുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമോ? രോഗങ്ങളുണ്ടാകുമോ? ആധുനികത മനുഷ്യജീവിതത്തിന്റെ സൗന്ദര്യത്തെ

വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം സൃഷ്ടിപരമായി, അതായത് സർഗാത്മകമായി ജീവിക്കുക എന്നതാണ്. കവിതകൾ എഴുതാം, കഥകൾ എഴുതാം, പുസ്തകങ്ങൾ വായിക്കാം, യാത്ര ചെയ്യാം. ഇനി അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ കവിതകൾ കേൾക്കാം, കഥകൾ വായിക്കാം, നാടകങ്ങൾ കാണാം. ഇതെല്ലാം വയോജനങ്ങളിലെ അനാവശ്യമായ ആശങ്കകളെ ഇല്ലാതാക്കും. ജീവിത സായാഹ്നം പ്രശാന്ത സുന്ദരമായിരിക്കുക എന്നത് ഒരു ഭാഗ്യമൊന്നുമല്ല, അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ ജീവിത സായാഹ്നം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് തലയിലേറ്റാതിരുന്നാ മതി. അത് ചിന്തയായാലും വികാരമായാലും ശരി തന്നെ, ഭാരമാണ്. നിങ്ങളൊരു വയോജനമാണോ എങ്കിൽ ശരിക്കും സ്വാതന്ത്ര്യം എന്തെന്നറിയാനും അത് അനുഭവിക്കാനുമുള്ള സമയമായി. വെളുപ്പിനെ എഴുന്നേൽക്കാൻ തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കുക, അതല്ല 8 മണിവരെ ഉറങ്ങാൻ തോന്നുന്നുവെങ്കിൽ സുഖമായി ഉറങ്ങുക. പേരക്കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി നിങ്ങൾ ഉറക്കത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ വൈകുന്നേരങ്ങളും നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ സമയം കൊച്ചുമക്കൾ സ്കൂൾ വിട്ട് വരാറായി എന്ന ചിന്ത വേണ്ട. നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ നന്നായി ആസ്വദിക്കുക, അതൊരു നല്ല സുഹൃത്താണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒപ്പമുള്ള ആളുമായുള്ള പാരസ്പര്യമാണ്. പരസ്പരം കുറ്റപ്പെടുത്താതെ, മത്സരിക്കാതെ, തർക്കിക്കാതെയുള്ള ദാമ്പത്യം വയോജനങ്ങളെ ആഹ്ലാദഭരിതരാക്കും. അതുകൊണ്ട് ആ പാരസ്പര്യം വെറുതെ കളയരുത്. വിനോദ പരിപാടികൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. സംഘടനകളിലൊക്കെ അംഗത്വമെടുക്കുകയും അതിൽ കഴിയുന്നത്ര സജീവമാവുകയും വേണം. വയസ്സ് കൂടുന്തോറും സാമുദായിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. പകരം സാമൂഹിക കാര്യങ്ങളിൽ സജീവമാകണം. ഭക്തിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് ഭക്തിയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ചിന്തകളെ കൂടുതൽ സജീവമാക്കും. ഒരു കാരണവശാലും ഒരു ലഹരി പദാർത്ഥത്തിലേക്കും മനസ്സ് പോകരുത്. മരുന്നുകൾ കഴിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യനിഷ്ഠ പുലർത്തണം. ഭക്ഷണകാര്യത്തിലും അത്യാവശ്യം കൃത്യത നല്ലതാണ്. ഭാരരഹിതമായ വാർദ്ധക്യം, സാമൂഹിക ബന്ധങ്ങളോടുകൂടിയ വാർദ്ധക്യം, അത് ആരോഗ്യകരമാണ്.

ഭൂമിയും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. മിനിറ്റ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ പരമാവധി കൃത്യനിഷ്ഠ പുലർത്താൻ കഴിയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. നിങ്ങൾ സർക്കാർ ഓഫീസിലോ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയെടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൊതുജനസേവകനാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. 9 മണിക്ക് വരേണ്ട നിങ്ങൾ 10:30 വരുന്നു, മിക്കവാറും സീറ്റിൽ കാണില്ല. നിങ്ങൾ അനീതിയുടെ പര്യായമാണ്. എത്ര ഓഫീസുകളിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാമോ? എപ്പോ ചെന്ന് നോക്കിയാലും സീറ്റിലാളില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. എപ്പോ വരും എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്ന അവസ്ഥയാണ്. ഇനി ഉച്ച കഴിഞ്ഞെത്തുന്ന സാറിനോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് കരുതൂ, സാർ ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ മറുപടി വരും, നിങ്ങളോട് ഞാൻ പറഞ്ഞോ രാവിലെ വരാൻ? അതിനൊക്കെ എന്ത് മറുപടി അല്ലേ? എന്നാൽ നല്ല കഴിവുള്ള മിടുക്കുള്ള ഓഫീസർമാരുണ്ട്, അവരുടെ മേശമേൽ ഫയലുകൾ കെട്ടിക്കിടക്കില്ല. ശരിക്കും സേവനം ചെയ്യുന്നവരാണവർ. അവരുടെ അടുത്ത് പെൻഷനു വേണ്ടി കയറിയിറങ്ങി നടക്കേണ്ടതായി വരില്ല. അവർ രാവിലെ മുതൽ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും, ഷോൾഡർ കുലുക്കി അറിയില്ല അറിയില്ല എന്ന ആംഗ്യം കാണിക്കില്ല, 5 മണിയാകാൻ കാത്തിരിക്കില്ല ബാഗ് എടുക്കാൻ. കൃത്യസമയത്ത് അവർ ഓഫീസിൽ വരും, ഫയലുകൾ നോക്കും, നന്നായി ജോലി ചെയ്യും. എന്റെ ഒരു സുഹൃത്തു പറയുന്നത് കേൾക്കണം, ഞങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്നതാണ്. 2-3 സ്റ്റാഫുകൾ വന്നത് 10:30, ബാഗ് വെച്ച് കസേരയിൽ ഇരുന്നപ്പോൾ 11:00. ഒരു ഫയൽ തുറന്ന് അതെടുത്ത് അടുത്ത മുറിയിൽ പോയി വന്നപ്പോ 11:30. കൂടെയുള്ളവരെയും വിളിച്ച് അവർ ചായ കുടിക്കാൻ പോയി, തിരികെ വന്നത് 12:30. വാഷ്റൂമിൽ പോയി വന്ന് കസേരയിൽ ഇരുന്നപ്പോ 12:30. ഒരു ഫയൽ നിവർത്തി കുറച്ചെന്തോ എഴുതിയിട്ട് രണ്ടുപേരെയും വിളിച്ച് ലഞ്ചിന് പോയി. ഇവരെ കണ്ട് ഫയൽ ശരിയാക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ചെല്ലുമ്പോഴും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ടായിരുന്നു. 3:30 അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് നീതിയാണ് അവർ പൊതുജനത്തോട് പുലർത്തുന്നത്! ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. താമസിച്ചു ചെന്ന് നേരത്തെ ഇറങ്ങാനും ആവശ്യമില്ലാതെ ലീവ് എടുക്കാനും വാഞ്ചയുള്ളവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത്.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാ സേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTAയുടെ പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. ടി ഒ മോഹനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ എൽ പി ജി വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10-ന് ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1st place ജർമ്മനി നോക്കൌട്ടിലെത്തി. 3rd മത്സരത്തിൽ ഇക്വഡോർ 1-0 2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി 2nd minute തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9th minute മറുപടി നൽകി. തെക്കേ അമേരിക്കൻ കരുത്തരെ ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോറൊടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77th minute ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കൊറസോവയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 നിക്കോളസ് പെപ്പയുടെ 2 ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിൽ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കൊറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, കെ എസ് ആർ ടി സി ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94th ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡിന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാനെത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണെത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണെത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികം ആരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പവനനെ കുറിച്ച് കേൾക്കാം. പവനൻ, അത് തൂലിക നാമം. യഥാർത്ഥ പേര് വയലളം പി വി എൻ നായർ. എല്ലാ അർത്ഥത്തിലും ഒരു റിബലായിരുന്ന വ്യക്തി. ജീവിതം മുഴുവൻ തലയുയർത്തി നടന്നുപോയ ഒരു മനുഷ്യൻ. ജീവിതത്തിൽ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ കുറവായിരിക്കും. ദുഃഖത്തിന്റെയും വേദനയുടെയും കഷ്ടപ്പാടിന്റെയും തീരത്തുകൂടി നടന്നു നീങ്ങുമ്പോഴും ജീവിതത്തിന്റെ പ്രകാശധാരകളെ സ്വപ്നം കാണാൻ പവനന് കഴിഞ്ഞു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതം കരുപ്പിടിപ്പിക്കാൻ പവനന് കഴിഞ്ഞു. പവനെ കുറിച്ച് പവനൻ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അനുഭവങ്ങളുടെ സംഗീതം എന്ന പുസ്തകത്തിൽ പവനൻ ഇങ്ങനെ എഴുതുന്നു: തലയിൽ ഒരു തോർത്തും കെട്ടി ബനിയനും മടക്കിക്കുത്തിയ മുഷിഞ്ഞ മുണ്ടുമായി സെൻട്രൽ സ്റ്റേഷന്റെ അകത്തും പുറത്തുമായി ഓടി നടക്കുന്ന ഒരു ചുമട്ടുകാരനായി ഇതെഴുതുമ്പോൾ ഞാൻ എന്നെ കാണുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഞെരുക്കും. കോഴിക്കോട്ടെ പത്രപ്രവർത്തകനായി, സോവിയറ്റ് വാർത്താവിതരണ വകുപ്പിന്റെ മദ്രാസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായി, കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി, ദേശാഭിമാനിയുടെ ലേഖകനായി പവനെ കണ്ടിട്ടുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. ഡോക്ടർ കെ രാഹുലൻ പ്രതിഭാശാലികൾ എന്ന പുസ്തകത്തിൽ പവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരൻ ചെന്നിറങ്ങുന്നു. കയ്യിലുള്ളത് 3 റുപ്പിക്ക. അത് ആദ്യ ദിവസം തന്നെ തീരുന്നു. പിന്നെന്തു ചെയ്യും? പച്ചവെള്ളം കുടിച്ച് എത്ര ദിവസം കഴിയാം? അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത പോട്ടർമാരിൽ ഒരാളായി ഉപജീവനം തേടുന്നു. അവിശ്വസനീയമായ മറ്റൊരു രംഗം ഇതാണ്. ഒരിക്കൽ നടന്നു തളർന്ന് ഞാൻ മുമ്പിൽ കണ്ട ഒരു വീടിന്റെ പുറന്തണ്ണയിൽ കയറിയിരുന്നു. ഇരിക്കാൻ മടി, കഴിഞ്ഞുകൂടാൻ പണം വേണം, എന്താണ് ചെയ്യുക? ഞാൻ കണ്ണും പൂട്ടി പത്മാസനത്തിലിരുന്ന് ആലോചന തുടങ്ങി. പിന്നെ കീർത്തനങ്ങൾ ഉറക്ക ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ലക്ഷ്മി കടാക്ഷമാല മുഴുവൻ ചൊല്ലി, ചില സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി, കണ്ണു തുറന്നപ്പോൾ ചുറ്റും ആൾക്കൂട്ടം. ആളുകൾ സ്വാമിയെ ഉപചരിക്കാൻ തയ്യാറാവുന്നു. ഉപചരിച്ച ഗൃഹനാഥന് ഭാര്യ പ്രസവിക്കാൻ പോകുന്നതാണോ പെണ്ണോ എന്നറിയണം. പവനൻ സ്വാമിക്ക് പ്രവചിക്കാതെ നിവൃത്തിയില്ല. പിന്നീട് കൈനോട്ടക്കാരനായി, ഹോട്ടൽ ജോലിക്കാരനായി, മന്ത്രവാദിയായി, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇന്ത്യ മുഴുവൻ കറങ്ങി. പട്ടാളക്കാരനായി, ക്ലർക്കായി, ഉദ്യോഗസ്ഥനായി, പതുക്കെ പതുക്കെ എഴുത്തുകാരനായി, പത്രക്കാരനായി, റിപ്പോർട്ടറായി, പത്രാധിപരായി, ഒടുവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി പവനൻ വളർന്നു വന്നു. പവനൻ കവിയായിരുന്നു, കഥാകാരനായിരുന്നു, പ്രബന്ധകാരനായിരുന്നു, കോളമിസ്റ്റായിരുന്നു, നിരൂപകനായിരുന്നു, ഗ്രന്ഥകർത്താവായിരുന്നു, സംഘാടകനായിരുന്നു, കലാകാരനായിരുന്നു, ഭരണകർത്താവായിരുന്നു. എം ടി വാസുദേവൻ നായർ ഒരിടത്ത് പറഞ്ഞു തോർക്കുന്നു: ഒരു കഥാകാരൻ പവനിലുണ്ട്. ആദ്യം കുറെ ചെറുകഥകൾ എഴുതിയത് കൊണ്ട് മാത്രമല്ല, ആവശ്യത്തിലേറെ ചായം ചേർക്കാതെ, വരകൾ വേണ്ടതിലേറെ കൂട്ടാതെ ഉദ്ദേശിക്കുന്ന ചിത്രം, അതൊരു സംഭവത്തിന്റെയാകാം, ഒരു ജീവിതസന്ധിയുടേതാവാം, വരയ്ക്കാൻ അദ്ദേഹത്തിന് ഉടനീളം കഴിയുന്നു എന്നതാണ് ആസ്വാദ്യതയുടെ അടിസ്ഥാനം. നിരന്തരമായ പ്രവർത്തന സന്നദ്ധതയാണ് പവനനെ കേരളീയരുടെ മുന്നിലെത്തിച്ചത്. തനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന കർമ്മബോധ്യത്തോടുകൂടി, യുക്തിചിന്തയുടെ തീനാളവുമായിട്ടാണ് പവനൻ എന്ന എഴുത്തുകാരൻ കേരളീയ വായനക്കാരുടെ മനസ്സുകളിലേക്ക് കടന്നു വന്നത്. പവനൻ മന്ദമാരുതനല്ല, കൊടുങ്കാറ്റായിരുന്നു. അത് വീശിയടിക്കാത്ത ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലം കേരളത്തിലില്ല. കണ്ടുമുട്ടുന്നവരെയെല്ലാം തന്റെ കൂട്ടുകാരാക്കി മാറ്റാൻ പവനനുള്ള കഴിവ് വലുതായിരുന്നു. ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പവനൻ. സ്നേഹസമ്പന്നനായ ആ സുഹൃത്തിനെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ദേശാഭിമാനിയുടെ ലേഖകനായി മദ്രാസിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി കോഴിക്കോട് പോയി തൃശൂരിൽ സ്ഥിരതാമസമാക്കിയ പവനൻ കേരളീയ ജീവിതത്തിന് നൽകിയ സംഭാവനകൾ അത്യുജ്വലമാണ്. കേരളീയ നവോത്ഥാന ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും പവനന്റെ ചിന്തകളെയും ഗ്രന്ഥങ്ങളെയും നിരൂപണങ്ങളെയും സന്ധിക്കാതെ കടന്നുപോകാൻ സാധ്യമല്ല. അത്രമാത്രം പരന്നുകിടക്കുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ. 50-ലേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവ്, 10-ലധികം പത്രങ്ങളുടെ പത്രാധിപർ, 15-ലധികം സംഘടനകളുടെ പ്രസിഡന്റ്, ശതക്കണക്കിന് പത്രങ്ങളിലെ കോളമിസ്റ്റായിരുന്നു പവനൻ. 2 കൈകൊണ്ടും ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച സവ്യസാജിയായ ഒരു അനുഗ്രഹീതനായ എഴുത്തുകാരനായിരുന്നു പവനൻ. കേരള യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സാരഥി എന്ന നിലയിൽ പവനൻ നിർവഹിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനം കേരളത്തിന് മറക്കാൻ സാധ്യമല്ല. കൊടിമരം സ്വർണം പൂശുന്നതിനെതിരായി ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ ഉപവാസമനുഷ്ഠിക്കുമ്പോൾ ആനക്കാരന്റെ വടികൊണ്ടുള്ള അടികൾ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമരഭടനെ നമുക്ക് മറക്കാനാവുമോ? തന്റെ അഭിപ്രായ സ്ഥൈര്യത്തിനു മുമ്പിൽ ലോകത്തെ മുട്ടുകുത്തിച്ച മഹാനായിരുന്നു പവനൻ. പവനൻ എല്ലാ സാഹിത്യ നായകന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും യുക്തിപൂർവം എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അധികാരികളുടെ മുന്നിൽ വാലാട്ടി നിൽക്കാൻ ഒരിക്കലും പവനൻ തയ്യാറായിരുന്നില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പിലും അടിമപ്പണി ചെയ്യാൻ പവനൻ വന്നിട്ടില്ല. നായയെപ്പോലെ വാലാട്ടി നിൽക്കാനല്ല, സിംഹത്തെപ്പോലെ തലയുയർത്തി നിന്ന് ഗർജിക്കാനാണ് പവനൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കറകളഞ്ഞ വ്യക്തിത്വത്തെയാണ് കേരളം ബഹുമാനിച്ചത്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറിയായിരുന്നു, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്നു, കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കലാമണ്ഡലം, SPCS, മലബാർ കേന്ദ്ര കലാസമിതി എന്നീ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. വിശ്വവിജ്ഞാനം എഡിറ്റർ എന്ന നിലയിൽ പവനൻ നിർവഹിച്ച സേവനങ്ങളെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. നിരവധി അവാർഡുകൾ പവനന്റെ സേവനങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, 2 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സഹൃദയവേദി അവാർഡ് എന്നിവ അവയിൽപ്പെടും. സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി പവനനെ ആദരിച്ചിട്ടുണ്ട്. പവനന്റെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ യുക്തിവാദത്തിന് ഒരു മുഖപുര, കവിയും കാലവും, ഒരു യാത്രയുടെ അനുഭവങ്ങൾ, കേരളം ചുവന്നപ്പോൾ, നവസാഹിതി, നിരൂപണം, പൊളിച്ചെഴുത്ത്, വിമർശനം മലയാളത്തിൽ, സാഹിത്യ ചർച്ച, 4 റഷ്യൻ സാഹിത്യകാരന്മാർ, നവ്യോപഹാരം, അനുഭവങ്ങളുടെ സംഗീതം, വള്ളത്തോൾ ഛായാചിത്രം, മഹാപണ്ഡിറ്റ് രാഹുൽ സാം സ്തുത്യായൻ, മാണി ബന്ദോപാധ്യായ തുടങ്ങി 50 വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് പവനൻ. പവനന്റെ ഇംഗ്ലീഷ് കൃതിയാണ് എ ജേർണി ത്രൂ മോസ്കോ ആൻഡ് ജോർജിയ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്ത് വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീമോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3-C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചിലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.india.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
2: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിനമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലന്റിന്റെ ും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SA.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്തകളുടെ
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ അതിന്റെ വളർച്ചയെ നിർണയിക്കുന്നത് പാൽ, ഭക്ഷണം, വാക്സിൻ, ഉറക്കം എന്നിവ മാത്രമല്ല, അതിനേക്കാൾ സൂക്ഷ്മമായ മറ്റൊന്നും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കുഞ്ഞിനെ വളർത്തുന്നവരുടെ മനോഭാവവും വിശ്വാസങ്ങളും വൈകാരിക അന്തരീക്ഷവുമാണ്. ആധുനിക നാഡീശാസ്ത്രവും ശിശുവികാസ പഠനങ്ങളും എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യ വർഷം തലച്ചോറിന്റെ അതിവേഗ വളർച്ചയുടെ കാലഘട്ടമാണ് എന്നാണ്. ഈ സമയത്ത് ഓരോ നിമിഷവും കോടിക്കണക്കിന് പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുന്നു. കുഞ്ഞ് സംസാരിക്കാൻ അറിയുന്നില്ലെങ്കിലും ചുറ്റുമുള്ള ലോകത്തെ അത് അതിശയകരമായ കൃത്യതയോടെ വായിച്ചെടുക്കുന്നുണ്ട്. അമ്മയുടെ ശബ്ദത്തിലെ മൃദുത്വം, മുഖത്തെ പുഞ്ചിരി, കണ്ണുകളിലെ സ്നേഹം, സ്പർശനത്തിലെ സുരക്ഷിതത്വം എന്നിവയെല്ലാം കുഞ്ഞിന്റെ തലച്ചോറ് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ പാഠപുസ്തകം മാതാപിതാക്കളാണ് എന്ന്. ഇന്ന് ലോകമെമ്പാടുമുള്ള ഗവേഷകർ അന്വേഷിക്കുന്ന ഏറ്റവും കൗതുകകരമായ ചോദ്യം ഇതാണ്: ഒരു അമ്മയുടെ ചിന്താഗതിയും വിശ്വാസങ്ങളും കുഞ്ഞിന്റെ മസ്തിഷ്ക വികാസത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരു കാലത്ത് ബുദ്ധിശക്തി ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവാണെന്നും അത് വലിയ രീതിയിൽ മാറ്റാനാവില്ല എന്നുമായിരുന്നു പൊതുവായ ധാരണ. ചില കുട്ടികൾ സ്മാർട്ടായി ജനിക്കുന്നു, ചിലർ അല്ല എന്നായിരുന്നു വിശ്വാസം. എന്നാൽ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിലെ മനഃശാസ്ത്ര ഗവേഷണങ്ങൾ ഈ ധാരണയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ മനഃശാസ്ത്രജ്ഞയായ കരോൾ ഡ്വെക്കിന്റെ പഠനങ്ങളിലൂടെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന ആശയം ലോകശ്രദ്ധ നേടിയത്. കഴിവുകളും ബുദ്ധിശക്തിയും സ്ഥിരമായ ഒന്നല്ലെന്നും ശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും വികസിപ്പിക്കാനാകുമെന്നും വിശ്വസിക്കുന്ന മനോഭാവത്തെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് വിപരീതമായി കഴിവുകൾ ജന്മനാ നിശ്ചയിക്കപ്പെട്ടതാണെന്നും അതിൽ വലിയ മാറ്റം ഉണ്ടാകില്ല എന്നും കരുതുന്ന സമീപനമാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ആശയം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഈ മനോഭാവം കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും ഏറെ മുൻപ് അവരുടെ ആദ്യ വർഷത്തെ മസ്തിഷ്ക വികാസത്തെയും സ്വാധീനിക്കാം എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹാർവാർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷനിലെയും ബോസ്റ്റൺ മെഡിക്കൽ സെന്ററിലെയും ഗവേഷകർ നടത്തിയ ഒരു പഠനം ലോകശ്രദ്ധ നേടി. അമ്മമാരുടെ മാനസിക സമ്മർദ്ദം, അവരുടെ വളർച്ചാ മനോഭാവം, കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവ തമ്മിലുള്ള ബന്ധമാണ് അവർ പരിശോധിച്ചത്. കുഞ്ഞുങ്ങൾക്ക് 12 മാസം പ്രായമുള്ളപ്പോൾ അവരുടെ തലച്ചോറിലെ വൈദ്യുത പ്രവർത്തനം ഇലക്ട്രോ എൻസെഫലോഗ്രാഫി അഥവാ EEG ഉപയോഗിച്ച് അളന്നു. അതോടൊപ്പം അമ്മമാരുടെ സമ്മർദ്ദനിലയും അവരുടെ മനോഭാവവും രേഖപ്പെടുത്തി. ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നെങ്കിലും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ പ്രതികൂലമായ മാറ്റങ്ങൾ കണ്ടെത്തിയില്ല. എന്നാൽ ഫിക്സ്

ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന അമ്മമാരിൽ ഉയർന്ന സമ്മർദ്ദം കുഞ്ഞുങ്ങളുടെ ഇ പ്രവർത്തനവുമായി പ്രതികൂലമായി ബന്ധപ്പെട്ടതായി കണ്ടെത്തി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അമ്മയുടെ വളർച്ചാ മനോഭാവം കുഞ്ഞിന്റെ തലച്ചോറിന് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതായി തോന്നി. ഇത് കേൾക്കുമ്പോൾ ഒരു സ്വാഭാവികമായ ചോദ്യം ഉയരും, ഒരു അമ്മയുടെ മനസ്സിലെ വിശ്വാസം എങ്ങനെയാണ് കുഞ്ഞിന്റെ തലച്ചോറിനെ സ്വാധീനിക്കുന്നത്? ഇതിന്റെ ഉത്തരം മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മതയിലാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള അമ്മമാർ സാധാരണയായി കുട്ടിയുടെ ശ്രമങ്ങളെ കൂടുതൽ വിലമതിക്കും. അവർ കുട്ടിയുടെ പരാജയത്തെ സ്ഥിരമായി ഒരു കുറവായി കാണില്ല, പകരം പഠനത്തിനുള്ള അവസരമായി കാണും. ഈ സമീപനം കുട്ടിയോടുള്ള അവരുടെ ഇടപെടലുകളെയും സ്വാധീനിക്കുന്നു. കൂടുതൽ ക്ഷമ, കൂടുതൽ പ്രോത്സാഹനം, കൂടുതൽ വൈകാരിക പ്രതികരണ ശേഷി എന്നിവ ഈ ബന്ധത്തിൽ കാണപ്പെടുന്നു. കുട്ടി കരയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതി മുതൽ കളിക്കുന്ന രീതി വരെ ഈ വ്യത്യാസം പ്രകടമാകാം.

ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ സുരക്ഷിതവും പിന്തുണയുള്ളതുമായ അന്തരീക്ഷമാണ് കുഞ്ഞിന്റെ മസ്തിഷ്ക വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ പഠനങ്ങൾ ഒരിക്കലും അമ്മമാരെ കുറ്റപ്പെടുത്തുന്നില്ല. യഥാർത്ഥത്തിൽ എല്ലാ മാതാപിതാക്കളും ചില സമയങ്ങളിൽ സമ്മർദ്ദം അനുഭവിക്കും. കുഞ്ഞിനെ വളർത്തുക എന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, സാമ്പത്തിക ആശങ്കകൾ, ജോലിയുടെ സമ്മർദ്ദം, കുടുംബ ഉത്തരവാദിത്വങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് വരുമ്പോൾ മാനസിക സമ്മർദ്ദം സ്വാഭാവികമാണ്. ശാസ്ത്രം പറയുന്നത് സമ്മർദ്ദം ഒരിക്കലും ഉണ്ടാകരുത് എന്നല്ല, മറിച്ച് സമ്മർദ്ദത്തിനിടയിലും കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വിശ്വാസങ്ങളും എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ് പ്രധാനമെന്ന്. അതായത് എന്റെ കുഞ്ഞിന് പഠിക്കാനും വളരാനും കഴിയും എന്ന വിശ്വാസം മാതാപിതാക്കളിൽ നിലനിൽക്കുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തിലൂടെയും ബന്ധത്തിലൂടെയും കുഞ്ഞിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുടെ തലച്ചോർ ബന്ധങ്ങളിലൂടെയാണ് വളരുന്നത് എന്നതാണ് ഇന്ന് വികസന നാഡീശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്ന്. ഒരു കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ഭക്ഷണം മാത്രമല്ല സ്വീകരിക്കുന്നത്, അത് സുരക്ഷിതത്വവും സ്വീകരിക്കുന്നു. അമ്മ സംസാരിക്കുമ്പോൾ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, അത് സ്നേഹവും സ്വീകരിക്കുന്നു. അമ്മയുടെ ശബ്ദത്തിലെ താളം, മുഖഭാവത്തിലെ സമാധാനം, സ്പർശനത്തിലെ കരുതൽ എന്നിവയെല്ലാം കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തെ സ്വാധീനിക്കുന്നു. കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഈ വൈകാരിക സമന്വയത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് മാതാപിതാക്കളുടെയും കുഞ്ഞിന്റെയും ഇടയിലെ സ്നേഹപൂർവമായ ഇടപെടലുകൾ ഇരുവരുടെയും ജൈവിക സമ്മർദ്ദ പ്രതികരണ സംവിധാനങ്ങളെയും സ്വാധീനിക്കും എന്നാണ്. ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്നത് കുട്ടിയെ നിരന്തരം പ്രശംസിക്കുക എന്നല്ല, നീ വളരെ ബുദ്ധിമാനാണ് എന്ന് പറയുന്നതിനേക്കാൾ നീ നന്നായി ശ്രമിച്ചു എന്ന് പറയുന്നതാണ് അതിന്റെ സാരം. കാരണം ആദ്യത്തെ വാക്കുകൾ കുട്ടിയെ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കും. രണ്ടാമത്തെ വാക്കുകൾ പഠന പ്രക്രിയയെ വിലമതിക്കാൻ പഠിപ്പിക്കും. ഒരു പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് കിട്ടിയാൽ നിനക്കിതിൽ കഴിവില്ല എന്നതിന് പകരം ഇനി മറ്റൊരു രീതിയിൽ ശ്രമിക്കാം എന്ന് പറയുന്ന സമീപനമാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ്. ഈ ചെറിയ ഭാഷാപരമായ വ്യത്യാസങ്ങൾ പോലും കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും വെല്ലുവിളികളെ നേരിടുന്ന രീതിയെയും ദീർഘകാലത്തിൽ സ്വാധീനിക്കും. ആധുനിക ന്യൂറോ സയൻസ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന സത്യം തലച്ചോർ ജീവിതകാലം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് എന്നതാണ്. ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. അതായത് പുതിയ അനുഭവങ്ങൾ, പുതിയ പഠനങ്ങൾ, പുതിയ ബന്ധങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തലച്ചോർ സ്വയം പുനഃസംഘടിപ്പിക്കുന്നു. ഈ സത്യം കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ബാധകമാണ്. ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തിക്കും പിന്നീട് ഗ്രോത്ത് മൈൻഡ്സെറ്റ് വികസിപ്പിക്കാൻ കഴിയും. ലളിതമായ സന്ദേശങ്ങൾ, നല്ല പിന്തുണാ ശൃംഖലകൾ, മാതാപിതൃ പരിശീലന പരിപാടികൾ എന്നിവ ഇതിന് സഹായകമാകുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു.

ഈ പഠനത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം പ്രതീക്ഷയാണ്. ഒരു കുഞ്ഞിന്റെ ഭാവി ഒരു പരീക്ഷാഫലം കൊണ്ടോ ഒരു ഐക്യു സ്കോർ കൊണ്ടോ തീരുമാനിക്കപ്പെടുന്നില്ല. അതുപോലെ ഒരു അമ്മയുടെ ഒരു മോശം ദിവസം കൊണ്ടും തീരുമാനിക്കപ്പെടുന്നില്ല. കുട്ടികൾക്ക് വേണ്ടത് പൂർണതയുള്ള മാതാപിതാക്കളല്ല, മറിച്ച് തെറ്റുകൾ സംഭവിച്ചാലും വീണ്ടും ശ്രമിക്കുന്ന, പഠിക്കുന്ന, വളരുന്ന മാതാപിതാക്കളാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നത് കുട്ടികളെക്കുറിച്ചുള്ള ഒരു വിശ്വാസം മാത്രമല്ല, മനുഷ്യന്റെ വളർച്ചയിലുള്ള വിശ്വാസമാണ്. ഓരോ ദിവസവും അല്പം കൂടി പഠിക്കാനും മെച്ചപ്പെടാനും കഴിയുമെന്ന പ്രത്യാശയാണ്. ഈ ഗവേഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ലളിതവും അതേസമയം ആഴമുള്ളതുമായ ഒരു സത്യമാണ്. കുഞ്ഞുങ്ങൾ വാക്കുകൾ കേട്ട് മാത്രമല്ല വളരുന്നത്, ബന്ധങ്ങൾ അനുഭവിച്ചാണ് വളരുന്നത്. അവർ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ നിന്ന് ലോകത്തെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ പഠിക്കുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെ നോക്കി നിനക്ക് വളരാം, പഠിക്കാം, മാറാം എന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഒരുപക്ഷെ കുഞ്ഞിന്റെ ഭാവിയിലെ ഏറ്റവും വലിയ സമ്മാനമായി മാറാം. കാരണം മനുഷ്യന്റെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നത് ജീനുകൾ മാത്രമല്ല, സ്നേഹവും പ്രതീക്ഷയും ബന്ധങ്ങളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ കഥ ആരംഭിക്കുന്നത് അവന്റെ തലച്ചോറിലല്ല, അവനെ വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിലാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നാം ഒരു മെസ്സേജിന് എത്ര വേഗത്തിൽ മറുപടി നൽകുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും മറ്റുള്ളവരോടുള്ള നമ്മുടെ താല്പര്യത്തെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ആധുനിക മനഃശാസ്ത്രം ഇതിനെ ഡിജിറ്റൽ റെസ്പോൺസീവ്നെസ് എന്ന് വിളിക്കുന്നു. കൃത്യസമയത്ത് മറുപടി നൽകുന്ന വ്യക്തികൾ സാധാരണയായി മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നവരും ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നവരുമായിരിക്കും. വേഗത്തിലുള്ള പ്രതികരണം അവ്യക്തതകൾ ഒഴിവാക്കാനും ബന്ധങ്ങളിൽ സുരക്ഷിതബോധം വളർത്താനും സഹായിക്കുന്നു. താൻ അയച്ച സന്ദേശം ശ്രദ്ധിക്കപ്പെടുന്നു എന്ന തോന്നൽ മറ്റേ വ്യക്തിയിൽ പോസിറ്റീവായ വികാരങ്ങൾ ഉണർത്തുന്നു. ഇത് തലച്ചോറിലെ റിവാർഡ് പാത്വേയെ ഉത്തേജിപ്പിക്കുകയും ബന്ധം ദൃഢമാക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും മറുപടി നൽകാൻ വൈകുന്നത് ചിലപ്പോൾ വൈകാരികമായ അകൽച്ചയെ സൂചിപ്പിക്കാം. എന്നാൽ ഇതിന് മറ്റു വശങ്ങളുമുണ്ട്. അമിതമായ ജോലിഭാരമോ മാനസിക സമ്മർദ്ദമോ അനുഭവിക്കുന്നവർ പലപ്പോഴും മറുപടി നൽകുന്നത് നീട്ടിവെക്കാറുണ്ട്. ചില വ്യക്തികൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ ആശയവിനിമയം നടത്താനോ ഉള്ള പേടി കാരണം മനഃപൂർവ്വം സന്ദേശങ്ങളെ അവഗണിക്കാറുണ്ട്. അവോയ്ഡൻസ് സ്റ്റൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തുടർച്ചയായ നോട്ടിഫിക്കേഷനുകൾ ഒരാളെ മാനസികമായി തളർത്തുന്നത് വഴിയും മറുപടികൾ വൈകാം. നമ്മുടെ ഡിജിറ്റൽ ശീലങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസത്തെ ബാധിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ ആശയവിനിമയം നടത്തുന്നത് ബന്ധങ്ങളിൽ റിലയബിലിറ്റി അഥവാ വിശ്വാസ്യത ഉറപ്പാക്കുന്നു. മറിച്ച് സ്ഥിരമായി വൈകി മറുപടി നൽകുന്നത് അറിയാതെ തന്നെ ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കാൻ കാരണമായേക്കും. ഒരാൾ മറുപടി നൽകാൻ വൈകുന്നത് എപ്പോഴും താൽപര്യക്കുറവ് കൊണ്ടാകണമെന്നില്ല. അവരുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ അത് ചുരുക്കത്തിൽ അറിയിക്കുന്നത്, ഉദാഹരണത്തിന് തിരക്കിലാണ്, പിന്നീട് വിളിക്കാം, ബന്ധങ്ങളിലെ സുതാര്യത നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഒരു മറുപടി കേവലം കുറച്ച് വാക്കുകളല്ല, മറിച്ച് മറ്റൊരാൾക്ക് നാം നൽകുന്ന പരിഗണനയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. കൃത്യസമയത്തുള്ള ഇടപെടലുകൾ വഴി നമുക്ക് കൂടുതൽ കരുത്തുറ്റ സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: ആ സമയത്ത് ഞാൻ അലമ്പായിരുന്നു, ഇപ്പൊ ഞാൻ നോർമലാണ്. ബഹളം വെച്ചാളെ കൂട്ടാനാണ് ഭാവമെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. പോലീസിനെ വിളിച്ചു വരുത്താനാണെങ്കിൽ അവരെത്തുന്നതിന് മുമ്പ് ഞാൻ ഈ വീട് ചുട്ട് ചാമ്പലാക്കും. എന്നാലോ, മര്യാദക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ്, പൂ പോലെ മൃദുലം.
2: പാലെ
1: പറ്റിപ്പോയാൽ അബദ്ധത്തിന് മാപ്പി ചോദിക്കുന്ന നിലയിൽ താഴാൻ വരെ.
2: തന്നെ പോലുള്ള ഭീരുക്കളുടെ ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാ ഞാൻ. താനൊരു കള്ളനാണെന്ന് കരുതിയ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല. എന്നെ ഭയപ്പെടുത്തി ഇവിടുന്ന് ഓടിച്ചിട്ട് കൂട്ടുകാരനെ എന്റെ കസേരയിൽ കയറ്റി ഇരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ താൻ വെറും ഒരു പമ്പര വിട്ടിയാണ്.
1: ആണോ എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തീർപ്പിച്ചില്ലെങ്കിൽ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ് ഈ അന്ധകടാകത്തിൽ പിന്നെ ഉണ്ടാവില്ല.
2: ഉണ്ടാവരുത്.
1: ഓക്കെ, ഇതാ നിന്റെ ബാഗ്. യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം. നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും 3 പേനകളും ഇരിപ്പുണ്ട്. അതിക്ക് തന്നാ തന്ന്. ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിഞ്ഞു. ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ. നിന്റെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു, പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ്. താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് കളയാം. രാമകൃഷ്ണ, ഒരു സർവീസ് സ്റ്റോറി എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം. പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിലിപ്പോ കഥയില്ല, കഥാപാത്രങ്ങളില്ല, പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാര വാഞ്ച മാത്രം. നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ചാർജ് ചെയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും അഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ. 24 മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കോളൂ. കുറെ സ്റ്റഡി കോളുകൾ ചെയ്യേണ്ടി വന്നേക്കും, പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വരില്ല.
2: മിസ്റ്റർ കരുണാകരൻ പോലീസ് സ്റ്റേഷനെ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തില്ല. ഇന്ന് 11 മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണെന്നുള്ളത് മറന്നോ? ഇയാളുടെ വാക്കാത്ത നാക്കില്ലേ.
3: ഞാൻ മേഡത്തിന്റെ വീട്ടുവേലക്കാരനല്ല. സബോർഡിനേറ്റ്സിനോട് പെരുമാറ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ മേഡം അങ്ങോട്ടിയല്ലോ.
2: I'll show what I can do.
4: When the present tahsildar is reluctant to hand over the charge to the newly promoted and transferred tahsildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General and the Treasury. Anything else, madam? Hello? Tahsildar Ramakrishnan here? Sagar? Ellam valare smoothayi munnottu pogunu, Sagar. സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായതുകൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു.
1: ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലടോ. അവൾ എത്തിയോ? അപ്പോ എത്തിയോ? എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം?
4: ഭാവം അതെ മാഡം, ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ഫോൺ വേണമെങ്കിൽ കൊടുക്കാം.
5: വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? മിസ്റ്റർ നാരായണൻ, മിസ്റ്റർ കുറുപ്പ്, ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല.
6: സാറിനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ പത്തി താഴ്ന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക.
5: കോളേജ് എൻ സി സിയിൽ ഉണ്ടായിരുന്നപ്പോ ബെസ്റ്റ് കറേജിയസ് കേഡറ്റ് അവാർഡ് വാങ്ങിച്ചവനാ ഞാൻ. ഹലോ ഹലോ,
1: താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ചില പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഫോൺ തട്ടിത്തെറിപ്പിച്ചോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല.
6: അവളിപ്പോ എവിടെ?
5: അവളെ ഞാൻ തകർത്തു സഹറെ. ഇനി അവൾ ഈ ഏരിയയിൽ വരില്ല. അയ്യോ, വാതിലടച്ചു.
1: വാതിലടക്കി
5: പൂട്ടിട്ട് പൂട്ടിന്നാ തോന്നുന്നേ. അതെ, പൂട്ടി പൂട്ടി.
1: ഇങ്ങനെ രക്ഷപ്പെട്ടു.
5: അകത്തായവൻ രക്ഷപ്പെട്ടെന്ന്.
1: മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ധൻവാദിനൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓക്കെ
5: ഓക്കെ.
1: ഹലോ, ഹലോ, ആ മാതൃഭൂമി ഓഫീസല്ലേ? ഹോട്ട് ന്യൂസ്, ഹോട്ട് ന്യൂസ്! ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ അയക്കുക. നിരപരാധിയായ ഒരു തഹസിൽദാരെ, മുൻ തഹസിൽദാർ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകാതെ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അയക്കുക.
7: ഹലോ, മനോരമല്ലേ? ഹോട്ട് ന്യൂസ്. നിരപരാധിയായ ഒരു തഹസിൽദാരെ വേറൊരു തഹസിൽദാർ മുറിക്കകത്ത് പൂട്ടിയിരിക്കാണ്. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്.
1: ഞാൻ സാഗറ, ഒന്നും കൊണ്ട് ഭയപ്പെട്ട, സാധിച്ചാൽ ഒന്ന് ബോധം കിട്ട വില കിട്ടോ, ഞാൻ ഉടനെത്താം.
7: ഓക്കെ.
6: തഹസിൽദാർ അകത്തിട്ട് പൂട്ടിയോ?
2: നിങ്ങളാരാ? മാഡം, ഞങ്ങൾ പത്രത്തിൽ നിന്നാ തഹസിൽദാർ ഇവിടെ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കാന്നറിഞ്ഞു. നോൺസെൻസ്, ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല.
1: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യന് വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കുവാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം പ്രതീക്ഷയുടെ വെളിച്ചം. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരിക്കണം. പ്രതീക്ഷ ഒരു വെളിച്ചം പോലെയാണ്. അത് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. പ്രതീക്ഷ എന്നത് വെറുമൊരു വികാരമല്ല, അതൊരു ശക്തിയാണ്. അത് നമ്മെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കും. പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞതായിരിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചെടിയുണ്ടായിരുന്നു. ആ ചെടിക്ക് ഒരുപാട് കാലമായി ഒരു പൂ വിരിയണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ ചെടിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് വളരെ വരണ്ട മണ്ണിലായിരുന്നു. അതിന് വെള്ളം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ ചെടിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു ദിവസം അതൊരു പൂ വിരിയിക്കുമെന്ന്. ഒരു ദിവസം ഒരു ചെറിയ മഴ പെയ്തു. ആ മഴയിൽ ആ ചെടിക്ക് വെള്ളം ലഭിച്ചു. അപ്പോൾ ആ ചെടിക്ക് കൂടുതൽ ശക്തി ലഭിച്ചു. ആ ചെടി അതിന്റെ പ്രതീക്ഷ കൈവിട്ടില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ ചെടിയിൽ ഒരു അതിമനോഹരമായ പൂവ് വിരിഞ്ഞു. ആ പൂവ് വിരിഞ്ഞപ്പോൾ ആ ചെടിക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. അതിന്റെ പ്രതീക്ഷ യാഥാർത്ഥ്യമായി. ഈ കഥയിലെ ചെടിയെപ്പോലെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാകും. നമുക്ക് എങ്ങനെ പ്രതീക്ഷയോടെ ജീവിക്കാൻ സാധിക്കും? നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. പോസിറ്റീവായി ചിന്തിക്കുക. നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. പ്രതീക്ഷ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. നമ്മുടെ പ്രതീക്ഷ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാകും. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷയോടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രതീക്ഷ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പ്രതീക്ഷയുടെ വെളിച്ചം നമ്മെ നയിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് പ്രതീക്ഷകൾ വെളിച്ചമായി മാറിയ സന്ദർഭങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം പ്രതീക്ഷകൾ നൽകിയേക്കും.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്നാണ് പെർഗോണൽ എന്ന മരുന്നിന്റെ ഉത്ഭവം. കൃത്രിമ ബീജസങ്കലനത്തെ, അതായത് IVFനെ പാപമായി പ്രഖ്യാപിച്ച സഭ തന്നെ ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ ജനനത്തിന് ആവശ്യമായ മരുന്ന് നിർമ്മിക്കാൻ

0: അസംസ്കൃത വസ്തുക്കൾ നൽകി എന്നത് ചരിത്രത്തിലെ വിരോധാഭാസമായി ഇന്നും നിലനിൽക്കുന്നു. 1950കളിൽ വന്ധ്യത ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച മരുന്നാണ് പെർഗോണൽ. സ്ത്രീകളിൽ അണ്ടോൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണായ ഹ്യൂമൻ മെനോപോസൽ ഗോണാഡോട്രോപ്പിനാണ് ഇതിലെ പ്രധാന ഘടകം. സ്ത്രീകൾ ആർത്തവ വിരാമത്തിനു ശേഷം ഈ ഹോർമോൺ മൂത്രത്തിലൂടെ വലിയ അളവിൽ പുറന്തള്ളുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തി. ഈ ഹോർമോൺ വേർതിരിച്ചെടുക്കുക എന്നതായിരുന്നു മരുന്ന് നിർമ്മാണത്തിലെ വെല്ലുവിളി. മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ ലിറ്റർ കണക്കിന് മൂത്രം എവിടെ നിന്ന് ലഭിക്കും എന്ന ചോദ്യത്തിന് ഇറ്റാലിയൻ മരുന്ന് കമ്പനിയായ സെറോണോ കണ്ടെത്തിയ ഉത്തരം കന്യാസ്ത്രീ മഠങ്ങളായിരുന്നു. ഇതിനു കാരണം ഒരേ പ്രായത്തിലുള്ള നൂറുകണക്കിന് സ്ത്രീകൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്നു എന്നതും കർശനമായ ദിനചര്യകൾ ഉള്ളതിനാൽ കൃത്യസമയത്ത് മൂത്രം ശേഖരിക്കാൻ എളുപ്പമായിരുന്നു എന്നതുമാണ്. സെറോണോ കമ്പനിയിൽ വത്തിക്കാന് വലിയ സാമ്പത്തിക നിക്ഷേപമുണ്ടായിരുന്നു. കമ്പനി മേധാവി പിയറോ പെല്ലഗ്രിനിക്ക് വത്തിക്കാനിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതും ഇതിന് കാരണമായിരുന്നു. ഇറ്റലിയിലെങ്ങുമുള്ള മഠങ്ങളിൽ നിന്ന് 10,000 കന്യാസ്ത്രീകളുടെ മൂത്രം പ്രത്യേക ട്രക്കുകളിൽ ശേഖരിച്ചു. ഒരു മരുന്നിനു വേണ്ടിയാണ് ഇതെന്ന് മാത്രമേ കന്യാസ്ത്രീകളെ അറിയിച്ചിരുന്നുള്ളൂ. കത്തോലിക്ക സഭ കൃത്രിമ ഗർഭധാരണ രീതികളെ പ്രകൃതി വിരുദ്ധമായി കാണുകയും എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ വത്തിക്കാന്റെ നിക്ഷേപമുള്ള കമ്പനി കന്യാസ്ത്രീകളുടെ ശരീരത്തിൽ നിന്നുള്ള ഹോർമോൺ ഉപയോഗിച്ച് നിർമ്മിച്ച പെർഗോണൽ വഴിയാണ് 1978 ലോകത്തെ ആദ്യത്തെ IVF ശിശുവായ ലൂയിസ് ബ്രൗൺ ജനിച്ചത്. ഇതിലൂടെ സെറോണോ കമ്പനിയും വത്തിക്കാനും കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കി. 1960-70 കാലഘട്ടത്തിൽ സെറോണോ ഒരു വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായി വളർന്നു. പിൽക്കാലത്ത് 2006 ഇത് മെർക്ക് കമ്പനിക്ക് വിൽക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഇടപാടുകളിലൊന്നായി അത് മാറി. വിശ്വാസവും ശാസ്ത്രവും ലാഭവും തമ്മിലുള്ള നൂൽപ്പാലത്തിലൂടെയാണ് പലപ്പോഴും ലോകം മാറുന്നതെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. IVF എന്ന മഹത്തായ വിപ്ലവത്തിന് അടിത്തറയിട്ടത് സഭയുടെ നിഗൂഢമായ സഹകരണമായിരുന്നു എന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു.
1: കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. മൂവി ക്രാഫ്റ്റ് ബാനറിൽ എൻ പ്രകാശ് നിർമ്മാണം നിർവഹിച്ച് പി എ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ജീവിക്കാൻ അനുവദിക്കൂ. ജഗതി എൻ കെ ആചാര്യയുടെ സംഭാഷണം, എം എസ് മണിയുടെ ചിത്രസന്നിവേശം, പി ഭാസ്കറിന്റെ ഗാനങ്ങൾക്ക് വിജയഭാസ്കർ ഈണം പകർന്ന്, യേശുദാസ്, പി ബി ശ്രീനിവാസ്, എസ് ജാനകി, ബി വസന്ത എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1967 ഫെബ്രുവരി 24 തീയതി ചിത്രം പ്രദർശനത്തിലെത്തി. നസീർ, ടി കെ ബാലചന്ദ്രൻ, ശ്രീധരൻ നായർ, ഭാസി, പട്ടം സദൻ, മണവാളൻ ജോസഫ്, ഉഷാകുമാരി, വിധുബാല, ഓമന, മീന, നളിനി, ശാന്തി, പാർവതി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 5 പാട്ടുകളായിരുന്നു ജീവിക്കാൻ അനുവദിക്കൂ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ജീവിക്കാൻ അനുവദിക്കൂ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറിക്കു കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്നാണ് പെർഗോണൽ എന്ന മരുന്നിന്റെ ഉത്ഭവം. കൃത്രിമ ബീജസങ്കലനത്തെ, അതായത് IVFനെ പാപമായി പ്രഖ്യാപിച്ച സഭ തന്നെ ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ ജനനത്തിന് ആവശ്യമായ മരുന്ന് നിർമ്മിക്കാൻ അസംസ്കൃത വസ്തുക്കൾ നൽകിയെന്നത് ചരിത്രത്തിലെ വിരോധാഭാസമായി ഇന്നും നിലനിൽക്കുന്നു. 1950കളിൽ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച മരുന്നാണ് പെർഗോണൽ. സ്ത്രീകളിൽ അണ്ടോൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണായ ഹ്യൂമൻ മെനോപോസൽ ഗൊണാഡോട്രോപ്പിനാണ് ഇതിലെ പ്രധാന ഘടകം. സ്ത്രീകൾ ആർത്തവ വിരാമത്തിനു ശേഷം ഈ ഹോർമോൺ മൂത്രത്തിലൂടെ വലിയ അളവിൽ പുറന്തള്ളുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തി. ഈ ഹോർമോൺ വേർതിരിച്ചെടുക്കുക എന്നതായിരുന്നു മരുന്ന് നിർമ്മാണത്തിലെ വെല്ലുവിളി. മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ ലിറ്റർ കണക്കിന് മൂത്രം എവിടെ നിന്ന് ലഭിക്കും എന്ന ചോദ്യത്തിന് ഇറ്റാലിയൻ മരുന്ന് കമ്പനിയായ സെറോണോ കണ്ടെത്തിയ ഉത്തരം കന്യാസ്ത്രീ മഠങ്ങളായിരുന്നു. ഇതിനു കാരണം ഒരേ പ്രായത്തിലുള്ള നൂറുകണക്കിന് സ്ത്രീകൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്നു എന്നതും കർശനമായ ദിനചര്യകൾ ഉള്ളതിനാൽ കൃത്യസമയത്ത് മൂത്രം ശേഖരിക്കാൻ എളുപ്പമായിരുന്നു എന്നതുമാണ്. സെറോണോ കമ്പനിയിൽ വത്തിക്കാന് വലിയ സാമ്പത്തിക നിക്ഷേപമുണ്ടായിരുന്നു. കമ്പനി മേധാവി പിയറോ പെല്ലഗ്രിനിക്ക് വത്തിക്കാനിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതും ഇതിന് കാരണമായിരുന്നു. ഇറ്റലിയിലെങ്ങുമുള്ള മഠങ്ങളിൽ നിന്ന് 10,000 കന്യാസ്ത്രീകളുടെ മൂത്രം പ്രത്യേക ട്രക്കുകളിൽ ശേഖരിച്ചു. ഒരു മരുന്നിനു വേണ്ടിയാണ് ഇതെന്ന് മാത്രമേ കന്യാസ്ത്രീകളെ അറിയിച്ചിരുന്നുള്ളൂ. കത്തോലിക്ക സഭ കൃത്രിമ ഗർഭധാരണ രീതികളെ പ്രകൃതിവിരുദ്ധമായി കാണുകയും എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ വത്തിക്കാന്റെ നിക്ഷേപമുള്ള കമ്പനി കന്യാസ്ത്രീകളുടെ ശരീരത്തിൽ നിന്നുള്ള ഹോർമോൺ ഉപയോഗിച്ച് നിർമ്മിച്ച പെർഗോണൽ വഴിയാണ് 1978 ലോകത്തെ ആദ്യത്തെ IVF ശിശുവായ ലൂയിസ് ബ്രൗൺ ജനിച്ചത്. ഇതിലൂടെ സെറോണോ കമ്പനിയും വത്തിക്കാനും കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കി. 1960-70 കാലഘട്ടത്തിൽ സെറോണോ ഒരു വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായി വളർന്നു. പിൽക്കാലത്ത് 2006 ഇത് മെർക്ക് കമ്പനിക്ക് വിൽക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഇടപാടുകളിലൊന്നായി അത് മാറി. വിശ്വാസവും ശാസ്ത്രവും ലാഭവും തമ്മിലുള്ള നൂൽപ്പാലത്തിലൂടെയാണ് പലപ്പോഴും ലോകം മാറുന്നതെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. IVF എന്ന മഹത്തായ വിപ്ലവത്തിന് അടിത്തറയിട്ടത് സഭയുടെ നിഗൂഢമായ സഹകരണമായിരുന്നു എന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു.
1: കൗതുകരസങ്ങൾ

0: നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്.
1: ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്?
0: ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: നമ്മുടെ ശരീരം കോടിക്കണക്കിന് മനുഷ്യ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം. എന്നാൽ ശാസ്ത്രം ഇന്ന് നമ്മോട് പറയുന്നത് മറ്റൊരു സത്യമാണ്. നമ്മുടെ ശരീരത്തിൽ മനുഷ്യ കോശങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം, സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഏകദേശം 30 ട്രില്യൺ മനുഷ്യ കോശങ്ങളുള്ള നമ്മുടെ ശരീരത്തിൽ 38 ട്രില്യണിലധികം ബാക്ടീരിയകൾ ഉണ്ട് എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മൾ പകുതി മനുഷ്യനും പകുതി ബാക്ടീരിയയുമാണ്. ഈ സൂക്ഷ്മജീവികളുടെ വമ്പൻ ലോകത്തെയാണ് ശാസ്ത്രം മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഈ ബാക്ടീരിയകളിൽ ഭൂരിഭാഗവും വസിക്കുന്നത് നമ്മുടെ ആന്ത്രങ്ങളിൽ, പ്രത്യേകിച്ച് വൻകുടലിലാണ്. ഇതിനെ ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നു. ഇവർ വെറുതെ അവിടെ താമസിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പല നിർണായക ജോലികളും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും വിറ്റാമിനുകൾ നിർമ്മിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇവർ സഹായിക്കുന്നു. ഹാനികരമായ രോഗാണുക്കൾ ശരീരത്തെ ആക്രമിക്കുമ്പോൾ ഒരു കാവൽക്കാരനെ പോലെ ഇവ പ്രതിരോധം തീർക്കുന്നു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിനെ പോലും ഈ കുഞ്ഞൻ ബാക്ടീരിയകൾ നിയന്ത്രിക്കുന്നു എന്നതാണ്. ഇതിനെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ആന്ത്രങ്ങളിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ നാഡീവ്യൂഹത്തെയും മനോഭാവങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ അനുഭവിക്കുന്ന വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും വയറിലെ ഈ ബാക്ടീരിയകളുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാകാമെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നതിൽ നമ്മുടെ കുടലിനും വലിയ പങ്കുണ്ട്. ആധുനിക ജീവിതശൈലി ഈ സൂക്ഷ്മജീവികളുടെ ലോകത്തെ തകർക്കുന്നുണ്ട്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ അമിത ഉപയോഗം, ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഈ അത്ഭുത ലോകത്തെ സംരക്ഷിക്കാൻ നാരുകൾ അടങ്ങിയ ഭക്ഷണം, പഴങ്ങൾ, പച്ചക്കറികൾ, തൈര് പോലുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നിവ ശീലമാക്കണമെന്ന് ശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യ ശരീരം എന്നത് മനുഷ്യ കോശങ്ങളുടെ മാത്രം കൂട്ടമല്ല, അത് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും മനുഷ്യനും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സുന്ദരമായ സഹജീവിത വ്യവസ്ഥയാണ്. നമ്മൾ ഒരാളല്ല, നമ്മൾ ഒരു വലിയ സമൂഹമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ആരോഗ്യത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സഹായിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം പി എസ് ശ്രീധരപിള്ള എന്നാണ്.
1: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാതിലങ്ങൾ വിടരുന്നതുപോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കറുകച്ചാലിൽ നിന്ന് ആന്റണി, ജെയിംസ്, അശോകൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ബിജു തിരുമല, ഈണം ഔസേപ്പച്ചൻ, ആലാപനം കെ ജി യേശുദാസ്.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ, ചിത്രം നീ എത്ര ധന്യ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് കാട്ടായിക്കോണത്തു നിന്നും മാധവൻ, ശംഖു എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം. രചന ONV, സംഗീതം വിദ്യാധരൻ, ചിത്രം എഴുതാപ്പുറങ്ങൾ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു നെട്ടിറച്ചിറയിൽ നിന്നും സുഭാഷ്.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മാറനല്ലൂരിൽ നിന്ന് മണികണ്ഠൻ, ശ്രീകണ്ഠൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രചന ഒ എൻ വി, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രം ജാലകം. ആലാപനം കെ ജെ യേശുദാസ്.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് യൂസഫ് ലക്കിയച്ചേരി, സംഗീതം ശ്യാം, ഗാനം ആവശ്യപ്പെട്ടത് കല്ലംപാറ നിന്നും അജി, ലാലി, ഉത്തമൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ഇടയാറൻമുള നിന്നും സുനി, മജു, ലീലാ ഭാരതി, സുചിത്ര എന്നിവർ. രചന ഒ എൻ വി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം കെ എസ് ചിത്രം.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻകുട്ടി. സംഗീതം മോഹൻ സിത്താര. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ. ഗാനം ആവശ്യപ്പെടുന്നത് പൊട്ടൻകാവ് നിന്നും പുരുഷോത്തമൻ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര. വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. വെമ്പന്നൂരിൽ നിന്നും സുദേവൻ ആവശ്യപ്പെട്ട ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്. ചിത്രം വഴിയോര കാഴ്ചകൾ. ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയും ഉണ്ണിമേനോനും ചേർന്നാണ്.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നെടുമുടി വേണു ആലപിച്ച ഗാനം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. സർവകലാശാല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് മുടവൻ മുകളിൽ നിന്നും മഞ്ജരി.

0: ഞരങ്ങി തക തക
1: നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഭിലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങുകൾ ഒരായിരമായി പറന്നു വരുന്നു. ചേതോഹരമായ കാഴ്ചയുടെ സമ്മോഹനതയിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാകുന്നു. തിരികെ എത്താനാകാത്ത ബാല്യകാലം. കണ്ണാന്തലികൾക്ക് ഇപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനം വിടാത്ത കാട്ടുകുറിഞ്ഞികൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കഥയ്ക്ക് പിന്നിൽ എന്ന ചിത്രത്തിലെ ഗാനം, രചന ഒ എൻ വി, സംഗീതം ഔസേപ്പച്ചൻ. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കിളിമാനൂരിൽ നിന്നും ബാബുക്കുട്ടൻ, വിജിത, മലരണി എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മരമാകെ മഞ്ഞുപൂത്തു നിൽക്കുന്നു, നിലത്താകെ മഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടാൽ ആരോ ഒരു വെള്ളപ്പരവതാനി വിരിച്ചിരിക്കുന്നത് പോലെ തോന്നും. ജാലകം തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ താഴ്വാരത്തിലെ വീടുകൾക്ക് മുകളിൽ മഞ്ഞ് കൂടാരം കെട്ടിയിരിക്കുന്ന കാഴ്ച കാണാം. ഫിർമരങ്ങളിൽ പോലും ഇത്തിരി പച്ചയെ കാണാനുള്ളൂ. മുഴുവൻ വെള്ള വെളുപ്പിൻ്റെ ഭൂമികയായി മാറുന്ന കാശ്മീരിൻ്റെ ആ കാലവും ആ കാലാവസ്ഥയും മറക്കുവാൻ വയ്യ. മഞ്ഞ് മനസ്സിൽ ചേർന്നു നിൽക്കും. അത്രമേലിഷ്ടം തോന്നുന്ന കാഴ്ചയുടെ കമനീയത, ആ കാഴ്ചകളിൽ ഇഷ്ടം, അത്രമേലിഷ്ടം.

പത്താം ക്ലാസ് കഴിഞ്ഞാണ് മഞ്ഞ് വായിച്ചത്. അതുപോലൊരു നോവൽ മുമ്പ് വായിച്ചിട്ടില്ല. ഭൂതകാലവും വർത്തമാനകാലവും പാരസ്പര്യപ്പെട്ട് നിൽക്കുന്ന ഹൃദ്യമായൊരു അനുഭവം. വിമലയെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പത്താം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിച്ച ഉഷ ടീച്ചർ വിമലയെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ സുധീർ കുമാർ മിശ്രയെ അങ്ങനെ എവിടെയും പരിചയമില്ല. സ്നേഹത്തിന് പ്രണയത്തിൻ്റെ കാത്തിരിപ്പ് എന്ന് കൂടി പര്യായമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ വായിച്ചു കഴിഞ്ഞ് എത്രയോ വട്ടം സ്വയം പറഞ്ഞതെന്തേ വരും, വരാതിരിക്കില്ല. ഇത്ര ആവർത്തി വായിച്ച ഒരു നോവൽ മഞ്ഞല്ലാതെ വേറെ ഏതാണ്? MDയുടെ മഞ്ഞിന് കാശ്മീരിലെ മഞ്ഞിനേക്കാൾ തണുപ്പുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പ്രണയത്തിൻ്റെ മണമുള്ള മഞ്ഞ്. MDയുടെ മഞ്ഞിനെയും വിമലയെയും സുധീറിനെയും ഇഷ്ടം അത്രമേലിഷ്ടം.

മഴയും മഞ്ഞും ഒരുമിച്ച് വീഴുന്ന കാഴ്ച അപൂർവമാണ്. ആകാശത്തുനിന്ന് നടന്നു വീഴുന്ന ഐസിൻ്റെ കഷ്ണങ്ങളെ ആരാവും ആലിപ്പഴങ്ങളെന്ന് വിളിച്ചത്? അത്രയേറെ മധുരമായ മലയാള പദങ്ങൾ വേറെ ഉണ്ടാകുമോ? ആലിപ്പഴങ്ങൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അത്രമേൽ ഇഷ്ടപ്പെടുന്നവ അധികമില്ലല്ലോ ഈ ഭൂമിയിൽ. ആലിപ്പഴങ്ങളെ, ആ കാൽപ്പനിക നാമത്തെ

ഡിസംബർ ജനുവരി മാസങ്ങളിലെ പ്രഭാതം അനവധി സുന്ദരമാണ്. സൂര്യനും മഞ്ഞും മനസ്സുകൾക്കായി മാറുന്ന ചാരുത. രാവിലെ എണീറ്റ് പുതപ്പ് മൂടി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാണാവുന്ന ആ പ്രണയത്തിന് എന്ത് പേരിടും? ഇളം തണുപ്പും ഇളം ചൂടും ഇണചേരുന്ന പ്രഭാത സങ്കീർത്തനം, അത് കണ്ടറിയേണ്ടതായ കാഴ്ചയാണ്. പ്രഭാതങ്ങളെ, സൂര്യനും മഞ്ഞും ചേർന്ന പ്രണയഭാവങ്ങളെ ഇഷ്ടം, അത്രമേലിഷ്ടം.

വൃശ്ചികപ്പുലരിയിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഗ്രാമീണത. അങ്ങനെയൊരു പ്രഭാതത്തിൽ മുക്കോത്തിവയലിൽ നിന്ന ഓർമ്മയാണ്. അഗസ്ത്യന്റെ താഴ്വാരത്താണത്. കുന്നിന് താഴെ വിശാലമായ താഴ്വാരം, പുൽമേടെന്ന് പറയാം. തണുപ്പ് അതിൻ്റെ രാശിപ്രമാണങ്ങളിൽ കുടിയിരിക്കുന്നു. പ്രഭാതത്തിൽ മേയാൻ വരാറുള്ള കാട്ടുപോത്തുകളെയും കാണാനില്ല. തണുപ്പ് ഇറങ്ങിയാലേ അവയും വരൂ. മുകളിൽ അഗസ്ത്യനെ കാണാൻ വയ്യ. മഞ്ഞ് മേലാട നെയ്ത് അഗസ്ത്യാർകൂടത്തെ പുതപ്പിച്ചിരിക്കുന്ന അനിയാദൃശമായ കാഴ്ച. അഗസ്ത്യമല കാഴ്ചകൾ എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു സിനിമയ്ക്ക് ഇതിലും നല്ല പേര് എങ്ങനെ ഇടാനാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഡിസംബറിലും ജനുവരിയിലും വിരിയുന്ന ഏത് പൂവും മഞ്ഞിൽ വിരിയുന്ന പൂക്കൾ തന്നെയാവും. അത് നെയ്യാമ്പലായാലും നീർമാതളപ്പൂക്കളായാലും മഞ്ഞുകണങ്ങളിൽ ഇറ്റുവീഴാറായി ഇതളുകളിൽ നിൽക്കുന്ന പനിനീർ പൂക്കളായാലും ഇഷ്ടം. അത്രമേലിഷ്ടം ആ പേരും ആ പാട്ടുകളും.

ഒരു മഞ്ഞകണത്തിന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നത് എന്തിനെയാവും? ഒരു കണ്ണുനീർത്തുള്ളിയെ തന്നെയാണ്. നിഷ്കളങ്കമായ സങ്കടത്തിൽ നിന്നും നിർവ്യാജമായ സന്തോഷത്തിൽ നിന്നുമാണ് കണ്ണുനീർ പൊടിയുന്നത്. മഞ്ഞുതുള്ളിയും അതെ, നിർവ്യാജമായൊരു പ്രഭാതത്തിൻ്റെ ജലഗണമാണത്. ഒരു സൗരതേജസ്സിനെ പലതായി പൊലിപ്പിക്കാൻ പോകുന്ന ഒരു വിസ്മയകണം. മഞ്ഞുതുള്ളികളെയും നിർവ്യാജ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞ് സുഖദമായ സുന്ദരമായൊരു കാഴ്ച തന്നെയാണ്. എന്നാൽ പട്ടാളക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കുമോ? കാശ്മീരിലും ശ്രീനഗറിലും ലഡാക്കിലുമൊക്കെ ജോലി നോക്കുന്ന പട്ടാളക്കാർക്ക് മഞ്ഞ് കാൽപ്പനികവും കവിതയുമെന്നും ആകുമെന്ന് തോന്നുന്നില്ല. നായർ സാബ് എന്ന ചിത്രമാണ് പെട്ടെന്ന് മനസ്സിലെത്തുന്നത്. ആകെ മഞ്ഞ്, എങ്ങും മഞ്ഞ്, എവിടെയും മഞ്ഞ്. ആ സിനിമയും ഹിമാലയത്തിലെ വിസ്മയിപ്പിക്കുന്ന ഹിമക്കാഴ്ചകളും ഇഷ്ടം, പത്രമേയിൽ ഇഷ്ടം.

അത്രമേലിഷ്ടത്തിൽ അത്രമേലിഷ്ടമുള്ള മഞ്ഞിനെക്കുറിച്ചാണ് പറഞ്ഞത്. വൃശ്ചികത്തിലാണ് നമുക്ക് മഞ്ഞ് കാവ്യലഹരിയായി കമനീയമാകുന്നത്. എന്നാൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ധനുമാസ ചന്ദ്രികയോ അതും നമുക്ക് കവിതയാണ്, സുന്ദരമായ കവിത. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ ധനുമാസ ചന്ദ്രിക, ഇഷ്ടം അത്രമേലിഷ്ടം.

ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ അതിന്റെ വളർച്ചയെ നിർണയിക്കുന്നത് പാൽ, ഭക്ഷണം, വാക്സിൻ, ഉറക്കം എന്നിവ മാത്രമല്ല, അതിനേക്കാൾ സൂക്ഷ്മമായ മറ്റൊന്നും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കുഞ്ഞിനെ വളർത്തുന്നവരുടെ മനോഭാവവും വിശ്വാസങ്ങളും വൈകാരിക അന്തരീക്ഷവുമാണ്. ആധുനിക നാഡീശാസ്ത്രവും ശിശുവികാസ പഠനങ്ങളും എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യ വർഷം തലച്ചോറിന്റെ അതിവേഗ വളർച്ചയുടെ കാലഘട്ടമാണ് എന്നാണ്. ഈ സമയത്ത് ഓരോ നിമിഷവും കോടിക്കണക്കിന് പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുന്നു. കുഞ്ഞ് സംസാരിക്കാൻ അറിയുന്നില്ലെങ്കിലും ചുറ്റുമുള്ള ലോകത്തെ അത് അതിശയകരമായ കൃത്യതയോടെ വായിച്ചെടുക്കുന്നുണ്ട്. അമ്മയുടെ ശബ്ദത്തിലെ മൃദുത്വം, മുഖത്തെ പുഞ്ചിരി, കണ്ണുകളിലെ സ്നേഹം, സ്പർശനത്തിലെ സുരക്ഷിതത്വം എന്നിവയെല്ലാം കുഞ്ഞിന്റെ തലച്ചോറ് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ പാഠപുസ്തകം മാതാപിതാക്കളാണ് എന്ന്. ഇന്ന് ലോകമെമ്പാടുമുള്ള ഗവേഷകർ അന്വേഷിക്കുന്ന ഏറ്റവും കൗതുകകരമായ ചോദ്യം ഇതാണ്: ഒരു അമ്മയുടെ ചിന്താഗതിയും വിശ്വാസങ്ങളും കുഞ്ഞിന്റെ മസ്തിഷ്ക വികാസത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരു കാലത്ത് ബുദ്ധിശക്തി ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവാണെന്നും അത് വലിയ രീതിയിൽ മാറ്റാനാവില്ല എന്നുമായിരുന്നു പൊതുവായ ധാരണ. ചില കുട്ടികൾ സ്മാർട്ടായി ജനിക്കുന്നു, ചിലർ അല്ല എന്നായിരുന്നു വിശ്വാസം. എന്നാൽ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിലെ മനഃശാസ്ത്ര ഗവേഷണങ്ങൾ ഈ ധാരണയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ മനഃശാസ്ത്രജ്ഞയായ കരോൾ ഡ്വെക്കിന്റെ പഠനങ്ങളിലൂടെയാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്ന ആശയം ലോകശ്രദ്ധ നേടിയത്. കഴിവുകളും ബുദ്ധിശക്തിയും സ്ഥിരമായ ഒന്നല്ലെന്നും ശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും വികസിപ്പിക്കാനാകുമെന്നും വിശ്വസിക്കുന്ന മനോഭാവത്തെയാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് വിപരീതമായി കഴിവുകൾ ജന്മനാ നിശ്ചയിക്കപ്പെട്ടതാണെന്നും അതിൽ വലിയ മാറ്റം ഉണ്ടാകില്ല എന്നും കരുതുന്ന സമീപനമാണ് ഫിക്സഡ് മൈൻഡ്സെറ്റ്. കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ആശയം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഈ മനോഭാവം കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും ഏറെ മുൻപ് അവരുടെ ആദ്യ വർഷത്തെ മസ്തിഷ്ക വികാസത്തെയും സ്വാധീനിക്കാം എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹാർവാർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷനിലെയും ബോസ്റ്റൺ മെഡിക്കൽ സെന്ററിലെയും ഗവേഷകർ നടത്തിയ ഒരു പഠനം ലോകശ്രദ്ധ നേടി. അമ്മമാരുടെ മാനസിക സമ്മർദ്ദം, അവരുടെ വളർച്ചാ മനോഭാവം, കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവ തമ്മിലുള്ള ബന്ധമാണ് അവർ പരിശോധിച്ചത്. കുഞ്ഞുങ്ങൾക്ക് 12 മാസം പ്രായമുള്ളപ്പോൾ അവരുടെ തലച്ചോറിലെ വൈദ്യുത പ്രവർത്തനം ഇലക്ട്രോ എൻസെഫലോഗ്രാഫി അഥവാ EEG ഉപയോഗിച്ച് അളന്നു. അതോടൊപ്പം അമ്മമാരുടെ സമ്മർദ്ദനിലയും അവരുടെ മനോഭാവവും രേഖപ്പെടുത്തി. ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നെങ്കിലും ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉണ്ടായിരുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ പ്രതികൂലമായ മാറ്റങ്ങൾ കണ്ടെത്തിയില്ല. എന്നാൽ ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉണ്ടായിരുന്ന അമ്മമാരിൽ ഉയർന്ന സമ്മർദ്ദം കുഞ്ഞുങ്ങളുടെ EEG പ്രവർത്തനവുമായി പ്രതികൂലമായി ബന്ധപ്പെട്ടതായി കണ്ടെത്തി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അമ്മയുടെ വളർച്ചാ മനോഭാവം കുഞ്ഞിന്റെ തലച്ചോറിന് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതായി തോന്നി. ഇത് കേൾക്കുമ്പോൾ ഒരു സ്വാഭാവികമായ ചോദ്യം ഉയരും: ഒരു അമ്മയുടെ മനസ്സിലെ വിശ്വാസം എങ്ങനെയാണ് കുഞ്ഞിന്റെ തലച്ചോറിനെ സ്വാധീനിക്കുന്നത്? ഇതിന്റെ ഉത്തരം മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മതയിലാണ്. ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ള അമ്മമാർ സാധാരണയായി കുട്ടിയുടെ ശ്രമങ്ങളെ കൂടുതൽ വിലമതിക്കും. അവർ കുട്ടിയുടെ പരാജയത്തെ സ്ഥിരമായി ഒരു കുറവായി കാണില്ല, പകരം പഠനത്തിനുള്ള അവസരമായി കാണും. ഈ സമീപനം കുട്ടിയോടുള്ള അവരുടെ ഇടപെടലുകളെയും സ്വാധീനിക്കുന്നു. കൂടുതൽ ക്ഷമ, കൂടുതൽ പ്രോത്സാഹനം, കൂടുതൽ വൈകാരിക പ്രതികരണ ശേഷി എന്നിവ ഈ ബന്ധത്തിൽ കാണപ്പെടുന്നു. കുട്ടി കരയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതി മുതൽ കളിക്കുന്ന രീതി വരെ ഈ വ്യത്യാസം പ്രകടമാകാം.

ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ സുരക്ഷിതവും പിന്തുണയുള്ളതുമായ അന്തരീക്ഷമാണ് കുഞ്ഞിന്റെ മസ്തിഷ്ക വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ പഠനങ്ങൾ ഒരിക്കലും അമ്മമാരെ കുറ്റപ്പെടുത്തുന്നില്ല. യഥാർത്ഥത്തിൽ എല്ലാ മാതാപിതാക്കളും ചില സമയങ്ങളിൽ സമ്മർദ്ദം അനുഭവിക്കും. കുഞ്ഞിനെ വളർത്തുക എന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, സാമ്പത്തിക ആശങ്കകൾ, ജോലിയുടെ സമ്മർദ്ദം, കുടുംബ ഉത്തരവാദിത്വങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് വരുമ്പോൾ മാനസിക സമ്മർദ്ദം സ്വാഭാവികമാണ്. ശാസ്ത്രം പറയുന്നത് സമ്മർദ്ദം ഒരിക്കലും ഉണ്ടാകരുത് എന്നല്ല, മറിച്ച് സമ്മർദ്ദത്തിനിടയിലും കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വിശ്വാസങ്ങളും എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ് പ്രധാനമെന്ന്. അതായത് എന്റെ കുഞ്ഞിന് പഠിക്കാനും വളരാനും കഴിയും എന്ന വിശ്വാസം മാതാപിതാക്കളിൽ നിലനിൽക്കുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തിലൂടെയും ബന്ധത്തിലൂടെയും കുഞ്ഞിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുടെ തലച്ചോർ ബന്ധങ്ങളിലൂടെയാണ് വളരുന്നത് എന്നതാണ് ഇന്ന് വികസന നാഡീശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്ന്. ഒരു കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ഭക്ഷണം മാത്രമല്ല സ്വീകരിക്കുന്നത്, അത് സുരക്ഷിതത്വവും സ്വീകരിക്കുന്നു. അമ്മ സംസാരിക്കുമ്പോൾ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, അത് സ്നേഹവും സ്വീകരിക്കുന്നു. അമ്മയുടെ ശബ്ദത്തിലെ താളം, മുഖഭാവത്തിലെ സമാധാനം, സ്പർശനത്തിലെ കരുതൽ എന്നിവയെല്ലാം കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തെ സ്വാധീനിക്കുന്നു. കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഈ വൈകാരിക സമന്വയത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് മാതാപിതാക്കളുടെയും കുഞ്ഞിന്റെയും ഇടയിലെ സ്നേഹപൂർവമായ ഇടപെടലുകൾ ഇരുവരുടെയും ജൈവിക സമ്മർദ്ദ പ്രതികരണ സംവിധാനങ്ങളെയും സ്വാധീനിക്കും എന്നാണ്. ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്നത് കുട്ടിയെ നിരന്തരം പ്രശംസിക്കുക എന്നല്ല, നീ വളരെ ബുദ്ധിമാനാണ് എന്ന് പറയുന്നതിനേക്കാൾ നീ നന്നായി ശ്രമിച്ചു എന്ന് പറയുന്നതാണ് അതിന്റെ സാരം. കാരണം ആദ്യത്തെ വാക്കുകൾ കുട്ടിയെ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കും. രണ്ടാമത്തെ വാക്കുകൾ പഠന പ്രക്രിയയെ വിലമതിക്കാൻ പഠിപ്പിക്കും. ഒരു പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് കിട്ടിയാൽ നിനക്കിതിൽ കഴിവില്ല എന്നതിന് പകരം ഇനി മറ്റൊരു രീതിയിൽ ശ്രമിക്കാം എന്ന് പറയുന്ന സമീപനമാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ്. ഈ ചെറിയ ഭാഷാപരമായ വ്യത്യാസങ്ങൾ പോലും കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും വെല്ലുവിളികളെ നേരിടുന്ന രീതിയെയും ദീർഘകാലത്തിൽ സ്വാധീനിക്കും. ആധുനിക ന്യൂറോ സയൻസ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന സത്യം, തലച്ചോർ ജീവിതകാലം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് എന്നതാണ്. ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. അതായത് പുതിയ അനുഭവങ്ങൾ, പുതിയ പഠനങ്ങൾ, പുതിയ ബന്ധങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തലച്ചോർ സ്വയം പുനഃസംഘടിപ്പിക്കുന്നു. ഈ സത്യം കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ബാധകമാണ്. ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തിക്കും പിന്നീട് ഗ്രോത്ത് മൈൻഡ്സെറ്റ് വികസിപ്പിക്കാൻ കഴിയും. ലളിതമായ സന്ദേശങ്ങൾ, നല്ല പിന്തുണാ ശൃംഖലകൾ, മാതാപിതൃ പരിശീലന പരിപാടികൾ എന്നിവ ഇതിന് സഹായകമാകുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു.

ഈ പഠനത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം പ്രതീക്ഷയാണ്. ഒരു കുഞ്ഞിന്റെ ഭാവി ഒരു പരീക്ഷാഫലം കൊണ്ടോ ഒരു ഐക്യു സ്കോർ കൊണ്ടോ തീരുമാനിക്കപ്പെടുന്നില്ല. അതുപോലെ ഒരു അമ്മയുടെ ഒരു മോശം ദിവസം കൊണ്ടും തീരുമാനിക്കപ്പെടുന്നില്ല. കുട്ടികൾക്ക് വേണ്ടത് പൂർണതയുള്ള മാതാപിതാക്കളല്ല, മറിച്ച് തെറ്റുകൾ സംഭവിച്ചാലും വീണ്ടും ശ്രമിക്കുന്ന, പഠിക്കുന്ന, വളരുന്ന മാതാപിതാക്കളാണ്. ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്നത് കുട്ടികളെക്കുറിച്ചുള്ള ഒരു വിശ്വാസം മാത്രമല്ല, മനുഷ്യന്റെ വളർച്ചയിലുള്ള വിശ്വാസമാണ്. ഓരോ ദിവസവും അല്പം കൂടി പഠിക്കാനും മെച്ചപ്പെടാനും കഴിയുമെന്ന പ്രത്യാശയാണ്. ഈ ഗവേഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ലളിതവും അതേസമയം ആഴമുള്ളതുമായ ഒരു സത്യമാണ്. കുഞ്ഞുങ്ങൾ വാക്കുകൾ കേട്ട് മാത്രമല്ല വളരുന്നത്, ബന്ധങ്ങൾ അനുഭവിച്ചാണ് വളരുന്നത്. അവർ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ നിന്ന് ലോകത്തെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ പഠിക്കുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെ നോക്കി നിനക്ക് വളരാം, പഠിക്കാം, മാറാം എന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഒരുപക്ഷെ കുഞ്ഞിന്റെ ഭാവിയിലെ ഏറ്റവും വലിയ സമ്മാനമായി മാറാം. കാരണം മനുഷ്യന്റെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നത് ജീനുകൾ മാത്രമല്ല, സ്നേഹവും പ്രതീക്ഷയും ബന്ധങ്ങളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ കഥ ആരംഭിക്കുന്നത് അവന്റെ തലച്ചോറിലല്ല, അവനെ വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിലാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര എൽ പി ജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് എൽ പി ജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽ പി ജി നിർമ്മാണത്തിനായി C3, C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽ പി ജി ഉൽപാദനം 40 TMT യിൽ കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിവരണം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
0: ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി എം ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ. നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന, പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുടച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗെ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M John നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് June 26 വീഥികളിലൂടെയാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരിമരുന്ന് വിരുദ്ധ ദിനം. 1892 June 26 നല്ല ഭൂമി എന്ന വിശ്വോത്തര നോവലിൻ്റെ രചയിതാവും സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ അമേരിക്കൻ നോവലിസ്റ്റുമായ പേൾ എസ് ബക്ക് വെർജീനിയയിലെ ഹിൽസ്ബോറോയിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1945 June 26 ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ സാൻഫ്രാൻസിസ്കോയിൽ വെച്ച് ദേ ഒപ്പുവെക്കുന്നു. 1997 June 26 ലോകത്തെവിടെയും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച മാന്ത്രിക നോവൽ J.K. Rowling ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ ഇംഗ്ലണ്ടിലെ വായനക്കാരിൽ ദേ എത്തിയിരിക്കുന്നു.

വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടി വെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ടു പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണ സൈ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യു കെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2nd പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1st FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹി ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രൻ ഹസത്ത് ഇമാൻ ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
3: चावल के उत्पादन में हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: അമ്പലത്തിന് മുന്നിൽ അധികം വിശാലമല്ലെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് ഞങ്ങളുടെ ഗ്രാമം ബാഡ്മിന്റൺ കളിച്ചത്, വോളിബോൾ കളിച്ചത്, ആദ്യമായി ടി വി വന്നപ്പോൾ കൂടിയിരുന്ന് ഏഷ്യാഡ് കണ്ടത്. അതെല്ലാം അമ്പലത്തിന് മുന്നിലെ ഗ്രൗണ്ടിലായിരുന്നു. അമ്പലം നാടിൻ്റെയായിരുന്നു, നാട് അമ്പലത്തിൻ്റേതുമായിരുന്നു. അതിനിടയിൽ മതവും രാഷ്ട്രീയവും ഇല്ലാതിരുന്ന കാലമായിരുന്നു അത്. ആ ഗ്രൗണ്ടിൽ വച്ചായിരുന്നു ആദ്യമായി സൈക്കിൾ യജ്ഞം കണ്ടത്. അന്ന് വിഷ്ണുലോകം ഇറങ്ങിയിട്ടില്ല, അത്ര പണ്ടാണ്. യജ്ഞക്കാരന്റെ മുഖമൊന്നും ഓർമ്മയിലില്ല. പക്ഷെ കൂടി നിന്ന ആളുകളിലെ കണ്ണുകളിലെ നിഷ്കളങ്കമായ കൗതുകവും ആശ്ചര്യവും അത് മറക്കാൻ പറ്റില്ല. കാരണം അതെന്റേതു കൂടിയായിരുന്നു. ദൂരെ എവിടെ നിന്നോ വന്നവരാണ്. മലയാളം പറയും, ഹിന്ദിയും. ബോംബെയിൽ നിന്ന് സൈക്കിളിൽ പ്രത്യേക പരിശീലനം നടത്തി വരുന്നവരാണെന്നായിരുന്നു വേണുവണ്ണൻ പറഞ്ഞത്. സൈക്കിളിൽ എന്ത് പ്രത്യേക പരിശീലനം എന്ന് കുമാരൻ ചോദിച്ചതിന് വേണുവണ്ണൻ മറുപടി പറഞ്ഞില്ല. ചുമ്മാ തിരിയടാ എന്ന് പറഞ്ഞ് കുമാരന്റെ തലക്കിട്ട് തട്ടി വേണുവണ്ണൻ സൈക്കിൾ യജ്ഞം കണ്ടുകൊണ്ടിരുന്നു. രാത്രി ഏറെ കഴിഞ്ഞു. യജ്ഞക്കാരൻ സൈക്കിളിൽ തന്നെ. എല്ലാവരും പിരിഞ്ഞു. വേണുവണ്ണൻ ഞങ്ങളോടൊപ്പം വന്നില്ല. പിറ്റേന്ന് കണ്ടപ്പോൾ വലിയൊരു അത്ഭുതം പോലെ വേണുവണ്ണൻ പറഞ്ഞത് സൈക്കിൾ യജ്ഞക്കാരൻ വെളിക്കിറങ്ങാറില്ല എന്നായിരുന്നു. അതെങ്ങനെ നിനക്കറിയാമെന്ന് ചീനൻ ചോദിച്ചപ്പോ, എടാ രാവിലെ വരെ ഞാൻ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു, അയാള് വെളിക്കിറങ്ങിയിട്ടില്ലടാ. അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിൽ സൈക്കിളിൽ നിന്നിറങ്ങാത്ത ആൾ, അയാളെങ്ങനെ? ഒരു എത്തുംപിടിയും കിട്ടാത്ത കാര്യം. വരുവിൻ, കാണുവിൻ, ആസ്വദിക്കുവിൻ. സൈക്കിൾ വാസു ഒപ്പം ശ്യാമളയും നൃത്തവിശേഷങ്ങൾ പാട്ടുകൾ. സൈക്കിളിൽ നിന്നിറങ്ങാത്ത വാസു, നിങ്ങളുടെ നാട്ടിൽ ഇതാദ്യം. കോളാമ്പിയിലൂടെ ഇടയ്ക്കിടെ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ആളൊഴിഞ്ഞ നേരമില്ല. ആളുകൾ നാണയത്തൊട്ടുകൾ വലിച്ചെറിയും. വച്ചു നീട്ടുന്ന നോട്ടുകൾ വാസു സൈക്കിളിൽ വളഞ്ഞു വന്ന് വാങ്ങിപ്പോകും. നോട്ടുകൾ മാത്രമല്ല, പരിപ്പുവട, ഉണ്ണിയപ്പം, മോദകം, നെയ്യപ്പമൊക്കെ ആളുകൾ വച്ചു നീട്ടും. എല്ലാം വളഞ്ഞു ചുറ്റി വന്ന് വാസു വാങ്ങും. ഹോ, അതിനിടയിലാണ് വേലുക്കുട്ടിമാമന്റെ കടയിൽ നിന്ന് വലിയൊരു ഗ്ലാസ് നിറയെ മോരുമായി തമ്പി മച്ചമ്പി ആൾക്കൂട്ടത്തിനിടയിലേക്ക് നീട്ടിയത്. അതെങ്ങനെയെന്ന് അന്തം വിട്ട് ആളുകൾ നോക്കി നിൽക്കെ ചുറ്റി വളഞ്ഞു വന്ന് ഹാൻഡിലിൽ നിന്ന് 2 കൈയും വിട്ട് ഗ്ലാസ് വാങ്ങി കുടിച്ചുകൊണ്ട് വാസു 2 വട്ടം സൈക്കിളിൽ കറങ്ങി. ഒഴിഞ്ഞ ഗ്ലാസ് തമ്പി മച്ചമ്പിയുടെ കയ്യിൽ കൊടുത്തു. ആളുകൾ കൈയടിച്ചു, വിസിലടിച്ചു, ആർത്തു വിളിച്ചു. തമ്പി മച്ചമ്പിയാകട്ടെ അകത്തേക്ക് കയറി നടുക്കു വീണുകിടന്ന 10 രൂപ നോട്ടെടുത്ത് വേലുക്കുട്ടി മാമന് ഗ്ലാസും 10 രൂപയും കൊടുത്ത് ഓരോ പാക്കറ്റ് കാജിയും ചാർമിനാറും വാങ്ങി ബീഡി വാസുവിന് നീട്ടി. അതും വാസു വളഞ്ഞു ചുറ്റി വന്ന് വാങ്ങിപ്പോയി. ബാക്കി പൈസ നടുവിലേക്ക് തമ്പി മച്ചമ്പി വലിച്ചെറിഞ്ഞു. അത് കണ്ട് സൈക്കിൾ വാസു ധന്യനായി. സത്യസന്ധരായ നാട്ടുകാരെ ഓർത്ത് അഭിമാന പുളകിതനായി. ശ്യാമള കോളാമ്പിയിലൂടെ തമ്പി മച്ചമ്പിക്ക് നന്ദി അറിയിച്ചു. സൈക്കിൾ യജ്ഞത്തിലെ അടുത്ത ഇനം ഏറ്റവും രസകരമാണ്, ലേലമാണത്. കോഴിമുട്ട, നാരങ്ങ, വാഴക്കുല, തേങ്ങ, ചക്കയൊക്കെയാണ് ലേലത്തിന് വയ്ക്കുന്നത്. അടിസ്ഥാന വിലയായി നിശ്ചയിക്കുന്നത് 5 പൈസയൊക്കെ ആയിരിക്കും. ആരെങ്കിലും ഒരാൾ 10 പൈസ വിളിക്കും. ശ്യാമളയുടെ അനൗൺസ്മെന്റാണ് കിടിലമാവുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കണ്ട സ്റ്റേജ് മാനേജറും ആങ്കറും ശ്യാമളയായിരുന്നു. 5 പൈസ കൂട്ടി വിളിച്ചാൽ അടുത്ത നിമിഷം ശ്യാമളയുടെ അനൗൺസ്മെന്റ് വരും. ഇതാ മാന്യനും സുമുഖനും സൗമ്യനുമായ ഒരു ചേട്ടൻ 5 പൈസ കൂടുതൽ വിളിച്ചിരിക്കുന്നു. 70 കഴിഞ്ഞ ലോനപ്പൻ മാമന് അത് കേൾക്കുമ്പോൾ ആവേശമാവും. അടുത്ത ചേട്ടൻ വിളി കേൾക്കാൻ ഭാസ്കരൻ മാമൻ 5 പൈസ കൂടി കൂട്ടി വിളിക്കും. ശ്യാമള ഉടൻ പറയും, ഇപ്പോഴിതാ ഒരു മാന്യദ്ദേഹം 5 പൈസ വീണ്ടും കൂട്ടിയിരിക്കുന്നു. ഭാസ്കരൻ മാമൻ നിരാശിതനായി മുഖം വലിച്ചു കെട്ടുമ്പോൾ നിർവൃതനായ ലോനപ്പൻ മാമൻ 5 പൈസ വീണ്ടും കൂട്ടി വിളിക്കും. ശ്യാമള അടവു മാറ്റിപ്പിടിക്കും. ഇതാ അപ്പൂപ്പൻ വീണ്ടും അഞ്ചു പൈസ കേറ്റി വിളിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ശ്യാമളയുടെ വാമെടുക്കുകൊണ്ട് ഒരു മുട്ട 10 രൂപയ്ക്ക് ലേലം പോവും. 7 ദിവസത്തെ യജ്ഞം. വാസുവിന്റെയും ശ്യാമളയുടെയും ജീവിതം ആളുകൾക്ക് ഒരു കൗതുകം, രസം. സൈക്കിൾ കൊണ്ട് അങ്ങനെ ജീവിതം മെനഞ്ഞെടുത്തവർ എത്രയെത്ര.
0: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമുക്ക് വിജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക എന്നത് മറ്റുള്ളവരുടെയോ ലോകത്തിന്റെയോ കടമയല്ല. അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഇതേതു രസം! നവരസങ്ങൾക്കപ്പുറം ചില രസങ്ങളുണ്ട്. അനുഭവവേദ്യമായ അത്തരം രസങ്ങളെക്കുറിച്ചുള്ള അറിവുകളും അനുഭവങ്ങളും. വാക്കുകൾ വഴക്കുകളാകാത്ത വീടിന്റെ ഉൾത്തളങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കളി പറഞ്ഞും ചിരിച്ചും ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളെ അങ്ങനെ കണ്ടും ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തും മുന്നേറുന്ന വീടുകൾ. അവിടെ എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കും, സന്തുഷ്ടരായിരിക്കും. പരസ്പരം ബഹുമാനിക്കുകയും അത് അങ്ങേയറ്റം ലളിതമായി പ്രകടിപ്പിക്കുകയും ചെയ്യും. എല്ലാവരുടെ അഭിപ്രായങ്ങളെയും പരസ്പരം അംഗീകരിക്കും. അസ്വസ്ഥരായിരിക്കില്ല, സ്വാർത്ഥരുമായിരിക്കില്ല. അപൂർവം ചില കൂട്ടുകുടുംബങ്ങൾ അങ്ങനെയായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, പരസ്പരം കുറ്റപ്പെടുത്തുകയില്ല. മക്കളുടെ കുറ്റം അമ്മ അച്ഛനോട് പറയില്ല, അച്ഛൻ അമ്മയോടും പറയില്ല. മക്കളുടെ തെറ്റുകൾ രണ്ടുപേരും ചേർന്ന് തിരുത്തും. അച്ഛനാണ് വഷളാക്കുന്നതെന്ന് അമ്മയോ തിരിച്ചോ പരാതികൾ പറയില്ല. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം, അതിന്റെ ആനന്ദം, അതൊരു വലിയ രസമാണ്. പേരിട്ടു വിളിക്കാനാകാത്ത രസം, നവരസങ്ങൾക്കപ്പുറമുള്ള രസം. ഈ രസം കൊള്ളാമല്ലോ എന്ന് മറ്റുള്ളവർക്കൊക്കെ തോന്നുന്ന ആനന്ദരസമാണത്. ഐതിഹ്യങ്ങളിലോ പുരാണങ്ങളിലോ അല്ല, നിത്യജീവിതത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലാണ് അന്യാദൃശ്യമായ ഈ രസത്തിന്റെ ഇരിപ്പിടം. പാകതയാർന്ന മനുഷ്യ മനസ്സുകളിൽ നിന്ന് കന്മതമായി ഉയർന്നുവരുന്ന ഈ രസം അനുഭവിക്കുന്നവർ വിരളം. അനുഭവിക്കുന്നവർ ഭാഗ്യം സിദ്ധിച്ചവരെന്നേ പറയാനാകൂ. അനുഭവിക്കാത്തവരുടെ അവസ്ഥയാകട്ടെ കസ്തൂരിമാനിനെ പോലെയാണ്. സുഗന്ധം അതിന്റെ നാഭിയിലുണ്ട്, അതൊട്ട് അതിനറിയില്ല താനും. അതുപോലെയാണ് പാരസ്പര്യത്തിന്റെ രസവും. ജീവിതത്തിലെ ഏറ്റവും വലിയ രസം ഈ പാരസ്പര്യമാണ്. പാരസ്പര്യത്തിന്റെ കസ്തൂരി രസം ജീവിതത്തിന്റെ നാഭിയിലുണ്ട്. അത് തിരിച്ചറിയാതെ നെട്ടോട്ടമോടുന്നവർ, പരിതപിക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ, പഴിചാരുന്നവർ, എന്തിനാണെന്നറിയാതെ വഴക്കുണ്ടാക്കുന്നവർ, അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പിണങ്ങുന്നവർ, ചെറിയ ജീവിതമാണ് അത് നന്നായിട്ടറിയാം. എന്നാലും അതിലെ മധുരം നുണയുവാൻ വയ്യ. കഴിച്ച് കഴിച്ച് അതങ്ങനെ ഉന്തിത്തള്ളിപ്പോകാനാണ് ചിലർക്കെങ്കിലും ഇഷ്ടം. ഒന്ന് ഓർത്തു നോക്കൂ, ഈ രസം, അതിന്റെ സുഖം, അത് ഈ ഭൂമിയിലേ കിട്ടൂ. ഈ ഭൂമിയിൽ മാത്രമേ കിട്ടൂ.
2: ഇതേതു രസം! അവതരണം ഗായത്രി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
2: ലഗേജിന്റെ ഏറ്റവും അന്തസ്സുള്ള രൂപമാണ് സൂട്ട്കേസ്. സഞ്ചി വ്യാപകമായ കാലത്ത് സൂട്ട്കേസ് ഉണ്ടാവുക എന്നത് ഒരു അഭിമാനമായിരുന്നു. 19th century സൂട്ട്കേസ് നിലവിൽ വരുന്നത്. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന W.E. Glaston ആയിരുന്നു ആദ്യമായി സൂട്ട്കേസ് ഉപയോഗിച്ചത് എന്ന് പറയാം. ധാരാളമായി യാത്ര ചെയ്യുമായിരുന്ന വ്യക്തി എന്ന നിലയിൽ ഗ്ലാസ്റ്റണ് പ്രത്യേകമായൊരു ബാഗ് ആവശ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ അറകളോടുകൂടിയ ഒരു തുകൽ പെട്ടിക്ക് അദ്ദേഹം രൂപം കൊടുത്തു. വെടിപ്പുള്ള വസ്ത്രങ്ങൾ വയ്ക്കാൻ ഒരറ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ വയ്ക്കാൻ മറ്റൊരറ, യാത്രയ്ക്കാവശ്യമായ മറ്റ് സാധനങ്ങൾ വയ്ക്കാൻ വെവ്വേറെ അറകൾ. അപ്രകാരം രൂപകൽപ്പന ചെയ്ത തുകൽ ബാഗായിരുന്നു ആദ്യത്തെ സൂട്ട്കേസെങ്കിൽ സൂട്ട്കേസ് കണ്ടുപിടിച്ചത് W.E. Glaston ആണ് എന്ന് പറയാം. തുകലിൽ നിന്ന് തുടങ്ങി പോളി കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച സൂട്ട്കേസുകൾ വരെ ഇന്ന് വിപണിയിലുണ്ട്. 2000 ജർമ്മൻ ലഗേജ് നിർമ്മാതാക്കളായ റിമോവയാണ് പോളി കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ സൂട്ട്കേസ് നിർമ്മിച്ചത്. ഇതേ റിമോവ തന്നെയാണ് 1950 വിമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള മാസ് മാർക്കറ്റ് അലൂമിനിയം സൂട്ട്കേസ് അവതരിപ്പിച്ചത്. സൂട്ട്കേസിൽ ചക്രങ്ങൾ ഘടിപ്പിച്ചത് ആരെന്നറിയാമോ? ഒരു വിമാനത്താവളത്തിൽ ആളുകൾ ലഗേജുമായി പോകാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട ബെർണാർഡ് സാഡോയാണ്. 1970 സ്റ്റാൻഡേർഡ് സൂട്ട്കേസിൽ 4 കാസ്റ്ററുകൾ ഘടിപ്പിച്ചാണ് അദ്ദേഹം ചക്രങ്ങളുള്ള സൂട്ട്കേസ് ഉണ്ടാക്കിയത്. ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി നിയന്ത്രിക്കാനാകുന്ന സൂട്ട്കേസിനെയാണ് സ്മാർട്ട് സൂട്ട്കേസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ GPS, സ്മാർട്ട് ലോക്ക്, റോബോട്ടിക് ഓട്ടോ ഫോളോ എന്നിവ പോലുള്ള ഫീച്ചറുകളും സ്മാർട്ട് സൂട്ട്കേസിനുണ്ടാവും.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം ഗായത്രി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർത്ത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മസക്കലിയിൽ ഇന്ന് ആദ്യം ഏക് വില്ലൻ എന്ന ചിത്രത്തിനു വേണ്ടി അങ്കിത് തിവാരി സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം.

ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി. മനോജ് മുസ്താഷിർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

മസക്കലീലിനി വിക്കി ഡോണർ എന്ന ചിത്രത്തിനു വേണ്ടി ആയുഷ്മാൻ ഖുറാന ആലപിച്ച ഗാനം കേൾക്കാം. രചന റോച്ചു കോഹ്ലി.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം തേരെ വാസ്തേ സംഗീത.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: സംഗീതം സച്ചിൻ ജിഗാർ, രചന പ്രിയ പാഞ്ചൽ, ആലാപനം ആത്തിഫ് അസ്ലം, ശ്രേയ ഘോഷാൽ.

0: മസക്കലി, അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ കരുണാസായി റേഡിയോ ശ്രോതാക്കളെ, ഒരിടവേളയ്ക്ക് ശേഷം ഒരു പ്രത്യേകമായ ഒരു പരിപാടിയുമായി ഞാൻ മധുജൻ വന്നിരിക്കുന്നു. ശീതളത്തിൻ്റെ ഒരു ഇടവേള കഴിഞ്ഞിട്ടാണ് പ്രത്യേക പോക്കുവയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊരു പ്രത്യേക പോക്കുവയിലാണ് നമ്മളോടൊപ്പം. ഇന്ന് സാധാരണ പോക്കുവയിലിൽ ഒരാൾ മാത്രം സംസാരിക്കുമ്പോൾ, ഇന്ന് പോക്കുവയിലിൽ രണ്ടുപേർ ശ്രോതാക്കളോടൊപ്പം സംസാരിക്കാനുണ്ട്. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിശേഷങ്ങളൊക്കെ പറയാം. ആ വിശേഷങ്ങൾ പറയുമ്പോഴത്തേക്കും ഈ വർത്തമാനത്തിലെ കാര്യങ്ങളേക്ക് ആണ് വരേണ്ടത്. പ്രത്യേകമായൊരു വിഷയമല്ല ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഈ പോക്കുവയിലിൽ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീലാൽ സാറാണ്. ശ്രീലാൽ സാറ് ഒരു അടുത്തൂൺ പറ്റിയ എന്ന് തന്നെ പറയാം അല്ലേ? അതായത് അടുത്തൂൺ എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പെൻഷൻ ആവുക എന്ന് പറയും. അതായത് റിട്ടയർ ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവും. പഴയ ഒരു മലയാള വാക്കാണ് അടുത്തൂൺ പറ്റിയ എന്ന് പറയുന്നത്. അങ്ങനെ അടുത്തൂൺ പറ്റിയ അധ്യാപകനാണ്, ഒപ്പം നാടക പ്രേമിയാണ്, നാടക നടനൊക്കെയാണ്. അദ്ദേഹമാണ് ഇന്ന് പോക്കുവെയിലിൽ നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ അതിഥി എന്നൊന്നും പറയുന്നില്ല, പ്രിയ സുഹൃത്താണ്, ശ്രോതാക്കളുടെ എല്ലാവരുടെയും സുഹൃത്താണ്, കരുണാസായി റേഡിയോയുടെ സുഹൃത്താണ്. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കാം, ശ്രീലാൽ സാറിനോട് സംസാരിക്കാം. അധ്യാപക അല്ലെങ്കിൽ നാടകം മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അതിനിടയിൽ പാട്ടൊക്കെ ചോദിക്കാം. ശ്രീലാൽ സാർ, ഈ നമ്പറിലേക്കാണ് ആളുകൾ വിളിക്കേണ്ടത്. അപ്പൊ സാധാരണ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ഈ നമ്പറിലേക്കാണ്. കുറെ കാലമായിട്ട് പോക്കുവയിൽ ഇങ്ങനെ എന്താണ് ഒരു പ്രത്യേക പാറ്റേണില്, ഇപ്പോഴിപ്പോഴും ഉണ്ട്, പക്ഷെ ബുധനാഴ്ച നമ്മളൊരു പ്രത്യേക പോക്കുവയിൽ എന്നൊക്കെ സന്തോഷപൂർവ്വം പറയുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നിരുന്നിട്ട് ശ്രോതാക്കളോട് സംസാരിക്കാൻ. കാരണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 AM ഒരു ശീതളം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചില സാങ്കേതിക കാര്യങ്ങളാൽ അത് കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷെ വളരെ പെട്ടെന്ന്, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, പോക്കുവയിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് വന്നിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഈ പ്രത്യേക പോക്കുവയിൽ സാറിനെയും വളരെ ഹൃദയപൂർവ്വം സ്നേഹത്തോടുകൂടി ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്താണ് സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ഔപചാരികത ഒട്ടുമില്ലാതെ സ്വാഗതം ചെയ്യുകയാണ്.
3: നമസ്കാരം സാർ.
2: നമസ്കാരം.
3: വളരെ സന്തോഷം. ഒരു നാടും നാട്ടുകാരും ഒക്കെ കാത്തിരുന്ന് കേൾക്കുന്ന, കാതോർത്ത് കേൾക്കുന്ന കരുണാസായി FM-ലൂടെ പ്രിയ ശ്രോതാക്കളോട് സംസാരിച്ചിരിക്കാൻ കിട്ടിയൊരവസരം വളരെ സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട മധുജൻ സാറു എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് സന്തോഷം സാർ.
2: അതെനിക്കും സന്തോഷമാണ്. അതായത് പ്രത്യേകിച്ച് ഒരു മലയാള അധ്യാപകൻ മുമ്പിൽ ഇരിക്കുക, മലയാള അധ്യാപകനോട് ഇങ്ങനെ വർത്തമാനം പറയുക. സാഹിത്യമൊക്കെ എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്കും സാഹിത്യം വലിയ ഇഷ്ടമാണ്. നമ്മുടെ കരുണാസായി റേഡിയോയിൽ തന്നെ മിക്കവാറും ഏത് പരിപാടിയിൽ പോയാലും അതിലെല്ലാത്തിലും ഒരു സാഹിത്യത്തിൻ്റെ ഒരു ഒരു ടച്ച്
3: പറയാം,
2: കരുണാസായി ടച്ച്, ഈ ഭരതൻ ടച്ച്
3: എന്നൊക്കെ. കരുണാസായിക്ക് വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ വരുമ്പോഴേ ഇവിടുത്തെ കാറ്റിനു പോലും സംഗീതത്തിന്റെ മധുരം ഉണ്ട് എന്നുള്ളതാണ്.
2: അത് ശരിയാണ്
3: അല്ലേ?
2: എങ്ങനെ കയറി വന്നാലും അവിടെ അവിടെ ആയിട്ട് നമ്മളെ റേഡിയോ
3: ഇങ്ങനെ, അതൊരു വല്ലാത്ത അനുഭവമാണ്. മറ്റു പലയിടത്തും അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അത് ആ ഒരു മൂഡ് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: നമ്മുടെ ഈ ഇതിനകത്തുള്ള പച്ചപ്പിന്റെയും എല്ലാത്തിന്റെയും ഒരു ചേർന്ന് വരുന്ന ഒരു സംഗതിയാണ് ഈ പാട്ടുകൾ എന്ന് പറയുന്നത്. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്തതല്ല. അവിടെ അവിടെ റേഡിയോ വേണമെന്ന് പറയുന്ന റേഡിയോയുടെ ഒരു കമ്പം കൊണ്ട്. പക്ഷെ ശരിയാണ്, ഇതാണൊരു മലയാള സാറിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, സുഖം എന്ന് പറയുന്നത്. അത് കണ്ടോ, പറഞ്ഞ കേട്ടോ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേൾക്കണം, കരുണാസായി റേഡിയോയിലേക്ക് കയറി വരുമ്പോൾ തന്നെ പാട്ടിന്റെ ഒരു ടച്ച് ഉണ്ടാവുന്നു എന്നുള്ളത്.
3: അതെ അതെ, ഇവിടുത്തെ കാറ്റിന് പോലും സംഗീതത്തിൻ്റെ ഒരു മാത്രം ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ പാട്ട് എപ്പോഴും നമ്മുടെ മൂഡ് സെറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ശരിയല്ലേ?
2: പിന്നെ അല്ലെ, എത്ര വിഷമിച്ചിരുന്നാലും നമ്മളൊരു പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മൂഡ് ശരിയാവും. പ്രത്യേകിച്ച് നമ്മള് ഒരു എന്താ അസ്വസ്ഥമായിരിക്കുമ്പോഴത്തേക്കും നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ അല്ലേ, രാത്രിയൊക്കെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും വേറൊരു അനുഭവമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മൂഡെന്ന് പറയുന്നത് പാട്ടിന് നല്ല മൂഡുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
3: അതെ, ഒരു പാട്ട് കേട്ട് ഉറങ്ങിയിരുന്ന ഒരു ബാല്യമൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്.
2: കേൾക്കാൻ ഒരു രസമുള്ള കാര്യമാണ്.
3: അതിങ്ങനെ അത് കേട്ട് ഉറങ്ങുന്ന ഒരു കുട്ടിക്കാലം, അതിന്റെ ഒരു സുഖാനുഭവം.
2: പക്ഷേ ടേപ്പ് റെക്കോർഡർ ആണോ റേഡിയോ ആണോ, എന്തായിരുന്നു ഉണ്ടായിരുന്നത്?
3: റേഡിയോ
2: തന്നെയായിരുന്നു.
3: അതെ, ഒരു പഴയ ഫിലിപ്സ് റേഡിയോ. അത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ള
2: റേഡിയോ എന്ന് പറയുന്നത്.
3: പ്രത്യേകിച്ചും എൻ്റെ അമ്മ എണീറ്റ് അടുക്കളയിലേക്ക് പോയാൽ ആദ്യം ചെയ്യുന്ന പരിപാടി അടുപ്പ് കത്തിക്കുകയല്ല, അതിനു മുമ്പ് ഇത്.
2: പക്ഷേ അത് കേൾക്കുമ്പോൾ ഇപ്പോഴും ശ്രോതാക്കൾ മനസ്സിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മളും അങ്ങനെ തന്നെയാണ്. എത്രയോ ആളുകൾ പറയുന്നുണ്ട് ആദ്യം പോയി അതങ്ങ് ഓൺ ചെയ്യും, എന്നിട്ടേ ഉള്ളൂ ഗ്യാസ്, അന്ന് അടുപ്പ് കത്തിക്കുന്നു എന്ന് പറയും, ഇന്ന് ഗ്യാസ് ഓൺ
3: ചെയ്യുന്നു. ഫീല് തന്നെയായിരുന്നു അതിങ്ങനെ നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അതിലെ നാടകങ്ങൾ, അതിലെ പാട്ടുകൾ, അതിലെ പരിപാടികൾ, ഉച്ചയ്ക്കുള്ള ബാല്യലോകം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കരുണാസായി എഫ് എം എന്ന് പറയുന്നത് ഒരു നാടിനോട് ചെയ്യുന്ന ഒരു വലിയ,
2: ഏതാണ്ട് അതേ രീതി നമുക്ക് പുലർത്തിപ്പോൾ പറ്റുന്നുണ്ട് അല്ലേ?
3: അതെ അതെ,
2: പണ്ടത്തെ അതേ രീതി റേഡിയോ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഏതാണ്ടൊക്കെ പോകണം. പക്ഷേ ഇപ്പോഴും ശ്രോതാക്കൾ പല അഭിപ്രായങ്ങളും പറയും, ഇങ്ങനെ മാറ്റണം, അങ്ങനെ അത് പുതിയ പരിപാടികൾ വേണം, അതൊക്കെ നമ്മൾ വളരെ ഹൃദയപൂർവ്വം അങ്ങനെ ചെയ്യാറുമുണ്ട്. പക്ഷെ എനിക്ക് കഥാപ്രസംഗം, എനിക്ക് തോന്നുന്നു നമ്മൾ ശനിയും ഞായറും ഒക്കെ കഥാപ്രസംഗം, ശബ്ദരേഖ, നമ്മൾ ശബ്ദരേഖ എന്നല്ല പറയുന്നത്, പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ശബ്ദരേഖ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇതുപോലെ അതിപ്പം വീണ്ടും കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ ആണ് നമ്മളിതിനകത്ത് വരുന്നത്. എങ്കിൽ പോലും ശബ്ദരേഖ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ജോലിയായാലും ഈ ഇതുകൂടെ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ആ റേഡിയോയുടെ ഒരു കമ്പം അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറയുന്നത്.
3: അത് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്ത് സാംബശിവന്റെ കഥാപ്രസംഗം നമ്മൾ എഫ് എമ്മിൽ കേട്ടായിരുന്നു. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ

0: ഉള്ള ഒരു
1: ഈ കരുണാസായി റേഡിയോയുടെ അതിൽ തന്നെ കേട്ടു.
0: അതെ, കരുണാസായില് ഞാനിങ്ങനെ കുറേ സമയം അത് കേട്ടു നിന്നു. കാരണം അത് വല്ലാത്ത ഒരു ഓർമ്മയാണല്ലോ നമുക്ക്.
1: ഇന്നിപ്പോ ഇതിനകത്തേക്ക് വരുന്നതിന് മുമ്പും ഒരു സ്ത്രീയുടെ കഥാപ്രസംഗം കേട്ടിട്ടാണ് ഞാനിങ്ങനെ നടന്നു വന്നത്.
0: അതെ,
1: അതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ കേട്ടിട്ടില്ല. എനിക്ക് ആകെ അറിയാവുന്ന കഥാപ്രസംഗത്തിൽ സ്ത്രീകൾ പറഞ്ഞതിൽ എനിക്ക് ഓർമ്മയുള്ള വെളിനല്ലൂർ വസന്തകുമാരിയുടെ അവര് ഇത് അതും എനിക്ക് തോന്നുന്നു കരുണാസായി റേഡിയോയിലാണ് ഞാൻ പിന്നീട് കേൾക്കുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു ഒരു പാട്ടിലേക്ക് പോയാലോ?
0: ശരി,
1: വളരെ മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ പരിപാടിയാണ്. ഒരു രസകരമായ ശരീല സാർ ഒരു സന്ദേശം എന്ന് പറഞ്ഞുകൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഒരു റേഡിയോ ആളുകൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ കവിതയാണ്. കരുണാസായി റേഡിയോയ്ക്ക് അരുളുന്നു നൂറു നൂറ് ആശംസകൾ. ഞാൻ എൻ്റെ മനസ്സിൻ്റെ തോട്ടത്തിൽ നിന്നൊരു പൂവിറുക്കുന്നു, കരുണാസായിതൻ മുറ്റത്ത് വെച്ച് തൊഴുത കത്തുകൾ വരാറുണ്ട്, ഇങ്ങനെ അതുപോലെ മെസ്സേജുകൾ വരാറുണ്ട്. എല്ലാം ഒന്നും വായിക്കാനുള്ള സമയം, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കാറുണ്ട്.
1: അതുപോലെ
0: വെക്കാന്ന് വിചാരിക്കാം. ഇതിനൊക്കെ ഈ കവിതയെ കുറിച്ച് പറയാനുണ്ട്. അന്തീർകോണത്തു നിന്ന് സുമതിയാണ് ഇത് അയച്ചത്, അതിനെ കുറിച്ച് പറയാം. പക്ഷെ ഇപ്പൊ ഒരു കോളർ, നമ്മളൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രോതാവിനോട് നമുക്ക് സംസാരിച്ചതിന് ശേഷം ഈ വിശേഷത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഹലോ,
2: ഹലോ,
0: ശ്രീല സാറിനോട് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം സർ.
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് അനിൽകുമാർ, അനിൽ സാഗർ എന്ന് പറയും. ഒരു ചെറിയൊരു കവിയാണ്, കണ്ണംപള്ളിയാണ് സ്വദേശം.
1: എവിടെയാണ്?
2: കണ്ണംപള്ളി.
1: കണ്ണംപള്ളി, വെള്ളനാട് തന്നെ. ഓ ശരി,
2: സ്ഥിരം പോക്കുവയുള്ള ആളാണ്,
1: സംസാരിക്കാറുണ്ട്.
2: ജോയിൻ ചെയ്തിട്ട് പുതിയ പരിപാടി ആയിട്ടൊന്ന് ആദ്യം കേട്ടപ്പോൾ തന്നെയാണ് വിളിക്കണമെന്ന് തോന്നി.
1: ഞാന് ഉഴമലയ്ക്കൽ സ്കൂളിലായിരുന്നു അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നത്. 30 വർഷത്തെ സർവീസിന് ശേഷം കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. ശരിക്ക് വന്നു മുതല് കരുണാസായിയുടെ ഒരു ആരാധകൻ കൂടിയാണ്.
2: നമ്മുടെ ദേശത്തുണ്ട് ഒരു സംരംഭം ആകുമ്പോൾ നമ്മൾ അതിൽ പങ്കേർന്നല്ലോ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് വെറും സംരംഭം എന്നുള്ളതല്ല, വളരെ അർത്ഥവത്തായ പ്രവർത്തനങ്ങളാണ് കരുണാസായി നടത്തുന്നത്.
2: തീർച്ചയായും, തീർച്ചയായും.
1: അതെ,
2: അഭിമാനം കൊള്ളാൻ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. വെള്ളനാടിനെ കുറിച്ച് പറയുമ്പോൾ കരുണാസായി എന്നല്ലേ ആദ്യം പറയാൻ പറ്റുള്ളൂ.
1: അതെ, ഇപ്പൊ അങ്ങനെയാണ്.
2: അത് ഏറെ അഭിമാനമാണ്. നമ്മൾ ഇവിടെ നമുക്ക് അറിയില്ല, മുത്തുത്തമ്മിലേക്ക് പോകണമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ അറിയില്ല.
1: അല്ല, അത് അറിയപ്പെടുന്ന ഒരു കാലം വരും. ഇപ്പൊ തന്നെ അതിന്റെ ഒരു മഹത്വം നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ഒത്തിരി ദൂരത്ത് നിന്നൊക്കെയാണ് ആളുകൾ എത്തുക. കഴിഞ്ഞ ദിവസം മറ്റേ ആന്ധ്രാപ്രദേശിൽ നിന്നൊരു സംഘം ഇവിടെ സന്ദർശിക്കാനെത്തിയായിരുന്നു. അപ്പോ ശരിക്കു പറഞ്ഞാല് നമ്മുടെ സംസ്ഥാനം വിട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇതിന്റെ
2: അത് നേരത്തെ തന്നെ അറിയാൻ പറ്റൂല. സാറിന് സമ്മാനം കിട്ടിയപ്പോ തന്നെ.
1: അതെ, അതെ,
2: ഇന്ത്യയിൽ അറിയപ്പെട്ടു തുടങ്ങിയല്ലോ.
0: ലെവല് മാറി,
2: ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന സ്ഥലമാണല്ലോ വെള്ളനാട്.
1: ഇപ്പോ കവിത ഒക്കെ എഴുതുന്നത് പുതിയ കൃതികൾ?
2: ഉണ്ട്. ഒന്ന് ഇപ്പോ റെക്കോർഡിങ്ങിലാണ്. 27-ാം തീയതി അതിന്റെ ഫൈനൽ മിക്സിംഗ് നടക്കുകയാണ് എറണാകുളത്ത് വെച്ച്.
1: ഓ ശരി. പുസ്തകമാക്കിയിട്ടുണ്ടോ?
2: ഡിവോഷൻ സോങ് ആണ്.
1: അല്ല, പുസ്തകം അങ്ങനെ
2: അതില്ല, അതില്ല, അല്ല.
1: ശരി, ശരി.
2: പാട്ടുകൾ മാത്രമേ എഴുതക്കും, മാത്രമേ ഉള്ളൂ.
1: അപ്പൊ ആൽബമായിട്ട്
0: എന്നാലും അനിൽ സാഗരയുടെ എനിക്കൊരു പരിഭവം ഉണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ലെന്നിട്ടാണ്. എന്താ പരിഭവം എന്നറിയാമോ? കളിച്ച ഉടനെ പറഞ്ഞാന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ കവിയാണ്. അങ്ങനെ
2: പറയാൻ പറ്റുള്ളൂ സാർ.
0: അങ്ങനെ
2: മാറ്റപ്പെട്ട വെള്ളനാട് നാരായണ സാർ, കൃഷ്ണൻ സാർ, ഇവരൊക്കെ ഉള്ളല്ലേ, അവരൊക്കെ
0: കവിത എഴുതുന്ന ആള് കവിയാണ്. അതിനകത്ത് ചെറിയ കവി, വലിയ കവി
1: ഇല്ല. ഈ പറയുമല്ലോ സാർ, ഈ മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ പറയുന്നത് പോലെയാണ്.
0: പക്ഷെ അത് പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. കവി കവിയാണ്, ഞാനൊരു കവിയാണ്, ഞാൻ ഈ ചെറിയ കവിയാണ്. അങ്ങനെയാണെങ്കിൽ വയലാറ് മോയിന്റെ ഒക്കെ വന്ന് ഞാനൊരു വലിയ കവിയാണ് കേട്ടോ.
2: അതെ,
0: പക്ഷെ അവരാണ് വിളിച്ചതെന്ന് വിചാരിക്കും, അവരാണ് വിളിച്ചത്. ഹലോ, കരുണാസായി റേഡിയോ അല്ലേ? ഞാനൊരു വലിയ കവിയാണ് കേട്ടോ.
2: അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കിക്കൊണ്ടിരിക്കും,
0: സംഗതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാരണം വെച്ചാലും ഇനി ഞാനൊരു ചെറിയ കവിയാണ് എന്ന് പറയരുത്.
1: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
2: മക്കൾ, മൂത്ത മകൻ TTC ഫൈനൽ ഇയർ ആണ് ഇപ്പോ.
1: ശരി, ശരി.
2: ഇളയാള് 10-ാം ക്ലാസ് പഠിക്കുന്നു.
1: എവിടെയാണ്? വെള്ളനാട് സ്കൂളിൽ തന്നെ.
2: ഇളയ മകൻ വെള്ളനാട് സ്കൂളിലാണ്, കോട്ടൂരാണ്. കോട്ടൂര് TTC ആണ്.
1: ഓ ശരി, ശരി.
2: പിന്നെ എനിക്ക് പിന്നെ രവിചേട്ടനുണ്ട്, കണ്ണംപള്ളി രവിചേട്ടൻ. പുള്ളിയുടെ എനിക്ക് കാറ്ററിംഗ് വർക്കും കൂടെ ഉണ്ട്. അത് ഇല്ലാത്തപ്പോ രവിചേട്ടനോട് സഹായിക്കും. പുള്ളിയുടെ അടുത്ത് എന്നെ കൂടെ നിൽക്കിയപ്പോഴും ഉണ്ടാവും.
1: സംഗീതവും പാചകവും നല്ലതുപോലെ ചേരുന്ന ഒന്നാണല്ലേ പാകം.
2: അല്ല രവിചേട്ടനിൽ വരുന്നത് തന്നെ പാട്ട് കേൾക്കാം.
0: ശ്രീലാൽ സാർ, ഈ രവിചേട്ടൻ എന്ന് പറഞ്ഞാൽ കരുണാസായി റേഡിയോയുടെ ഒരു മഹാരാധകനാണ്, ചെറിയ ആരാധന, അനിലിന്റെ ഭാഷ പറഞ്ഞ ചെറിയ മഹാരാധകനാണ്.
2: ഇടക്കിടക്ക് പുള്ളിയെ നല്ല പാട്ടൊക്കെ പാടി കേൾപ്പിക്കുക, എന്നിട്ട് പറയുമെന്ന് പറഞ്ഞ ഈ പാട്ട് നല്ല പാട്ടുണ്ട് എഴുതിത്താല് പറഞ്ഞു എല്ലാ പാടട്ടും പറയും. അങ്ങനെ ഒരാഴ്ചയുടെ ഒരു ദിവസം ഒരു ദിവസം എന്നെ വിളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും പുള്ളി. ഞാൻ മറന്നിരുന്നാലും പുള്ളിക്കാരൻ എന്നോട് പറയും ആ വിളിക്കും വിളി വിളി വിളി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടത് കിട്ടി.
1: എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ എഴുത്ത് കുറച്ചുകൂടെ സീരിയസ് ആക്കി മറ്റ് വിഷയങ്ങളിലേക്ക് കൂടെ ജനകീയ വിഷയങ്ങളിലേക്കും ഒക്കെ കൂടെ ഒന്ന് മാറ്റിക്കൂടെ
2: എഴുത്തോ? വീട് അതിലും പറ്റില്ല, ഒരു പൊതുപ്രവർത്തനം കൂടെയാണ്. രാഷ്ട്രീയത്തിലും ചെറിയൊരു ഇതുണ്ടായിരുന്നു.
0: എന്നിട്ടാണ് നമ്മളോട് പറയണ ചെറിയ,
1: അതെ എന്നിട്ടാണ്,
0: എന്നിട്ടാണ് നമ്മളെടുത്ത് പറഞ്ഞ ചെറിയ. സകല കലായിലും ഇനി ഇങ്ങനെ ചുറ്റി നടക്കാണ്, എന്നിട്ടാണ് ചെറിയ.
2: ഒരു ബ്രാഞ്ച് സെക്രട്ടറി കൂടെ ഉണ്ട്, അപ്പൊ എനിക്ക് അങ്ങനെ ഓവറായിട്ട്
1: ഇപ്പൊ നല്ല തിരക്കായിരിക്കുമല്ലോ ഇലക്ഷന്റെ ഒക്കെ.
2: ആ അതിന്റെ തിരക്കും കൂടെ ഒക്കെയാണ്, എന്നാലും എന്നാലും രവിചേട്ടൻ്റെ കടയിൽ ഉണ്ടാവും. പുള്ളിയുടെ ഒരു സന്ധ കച്ചേറ്റി കൂടെ ഉണ്ടാവും.
0: അനിലിന്റെ അടുത്ത ആൽബത്തിലെ പാട്ട് കരുണാസായി റേഡിയോയിൽ നമുക്ക് കേൾപ്പിക്കാം.
2: അല്ല, ഞാൻ വിചാരിച്ച സാറേ, അത് റിലീസ് ആവുന്ന സമയം ഫസ്റ്റ് സാറിന്റെ അടുത്ത് കൊണ്ട് വന്നിട്ട് ഞാൻ അവിടെ വരണുള്ളൊരു ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്.
0: ആ പാട്ടുമായിട്ട്, പാട്ട് സമർപ്പണമായിട്ട് തന്നെ പറഞ്ഞു.
2: അതെ, അത് അത് റിലീസ് ആവുന്നതിന്റെ അന്ന് തന്നെ സാറിനൊന്ന് കാണണമെന്ന് വെച്ചാൽ നേരിട്ട് കാണാൻ വേണ്ടി വരാം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
0: അങ്ങനെ
2: റിലീസ് ആവുന്നതിന് മുമ്പ് ചെയ്യണം, ശരിയല്ല.
0: വരുമ്പം ഒറ്റ കാര്യമുള്ള ചെറിയ കവിയാണെന്ന്
2: പറയാം. അയ്യോ, ഇപ്പോ കൂടുതൽ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല, അതാണ് മെയിൻ
0: ആയിട്ട്. അങ്ങനെ
2: ടൈമിംഗ് കിട്ടില്ല
0: എഴുതാൻ. അങ്ങനെ എവിടെ വെച്ച് തോന്നുന്നു അപ്പൊ എഴുതണമെന്നുള്ളത്,
2: അത്രേ ഉള്ളൂ. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ സമയം കിട്ടില്ല സാറേ, എന്റെ വാസ്തവം അങ്ങനെയൊക്കെ.
0: തീർച്ചയായിട്ടും.
2: ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയുമ്പോ ഞാൻ ശരി എഴുതാം എന്ന് പത്ത് മിനിറ്റിനകത്ത് എഴുതി കൊടുക്കും.
1: അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയതില്.
0: ഏത് പാട്ട്, ഏത് പാട്ടാ വേണ്ടേ?
2: എന്നാ ആയുഷ്കാലം എന്ന സിനിമയിലാണ് ഒരു പാട്ട് ചോദിച്ചിരുന്നത്, മൗനം സ്വരമായി.
0: അങ്ങനെ
2: ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ പാട്ട് കേട്ടോണ്ടിരിക്കും.
0: ഞങ്ങളോടൊക്കെ പറയുമ്പോഴേ ഈ ഏത് ചിത്രമാണ് ഏത് പാട്ടാണെന്നൊക്കെ പറയണം. ലേഖ ടീച്ചർ ആകുമ്പോഴത്തേക്കും ടീച്ചറിന് ഇതെല്ലാം കാണാപ്പാടമാണ്. പറഞ്ഞാ മതി, സംഗീതവും എല്ലാം കാണാപ്പാടമാണ്. നമ്മൾ രണ്ടുപേരും പി എസ് സി പരീക്ഷ എഴുതും പോലെയാണ് ഇവിടെ. അതുകൊണ്ട് ആയുഷ്കാലം എന്ന സിനിമയിലെ പാട്ട് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷമായി,
1: വളരെ സന്തോഷം. നമുക്ക് കാണാൻ പറ്റട്ടെ.
2: മൗനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രത്യേക പോക്കുവയിൽ പരിപാടിയിലേക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് മധുജൻ, ശ്രീലാൽ. ശ്രീലാൽ സാർ മാഷാണ്. എത്രയോ കാലം എത്രയോ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകനാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം. നാടകത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഒക്കെ ഒരു കവിത നേരത്തെ പറഞ്ഞു. കരുണാസായി റേഡിയോയ്ക്ക് അരുളുന്ന നൂറുനൂറ് ആശംസകൾ. ഞാൻ എൻ്റെ മനസ്സിൻ്റെ തോട്ടത്തിൽ നിന്നൊരു പൂവിറുക്കുന്നു. കരുണാസായി തൻ മുറ്റത്ത് വെച്ച് തൊഴുതു നിൽക്കുന്നു. ശ്രീലാൽ സാർ, മന്തിയൂർക്കോണത്ത് നിന്നും സുമതിയാണ് ആ കവിത എഴുതി അയച്ചിട്ടുള്ളത്. ഈ സുമതി സ്ഥിരമായി കരുണാസായി റേഡിയോയിൽ കത്തുകൾ അയക്കുന്ന ഒരു ആളാണ്. അവര് ശരിക്കും നമ്മുടെ നിത്യമായ ഭാഷ പറഞ്ഞ ഒരു വീട്ടമ്മയാണ്. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അങ്ങനെ കവിത എഴുതിയിരിക്കുന്നത്.
3: വരികളില് നല്ല ഒരു ആത്മാർത്ഥത ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ടെന്നുള്ള
2: അതാണ് എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറിനോടൊപ്പം സംസാരിക്കാനാണ്. ഹലോ
4: ഹലോ
2: ഹലോ
3: ഹലോ നമസ്കാരം സാർ.
4: ജയകുമാറാണ്.
3: പറയണു സാർ.
4: എനിക്കൊരു പാട്ട് വേണം.
3: ഓക്കെ, ഏത് പാട്ടാണ് സാർ?
4: എനിക്ക് അയ്യപ്പന്റെ പാട്ടാണ് ആവശ്യം.
2: അയ്യപ്പന്റെ പാട്ടിന് മുമ്പ് നമുക്ക് അവിടുത്തെ റേഡിയോയുടെ ശബ്ദമൊന്നും കുറച്ചാൽ വലിയ സന്തോഷമായെന്ന് തോന്നുന്നു. എന്നാലും അയ്യപ്പനും കേൾക്കാൻ പറ്റും, നമുക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കേൾക്കാൻ പറ്റും അല്ലേ? സൗണ്ട് കുറയ്ക്കുമോ? ഇനി സാറിനോട് സംസാരിക്കാം. റേഡിയോയുടെ സൗണ്ട് കുറച്ചിട്ട് സാറിനോട് സംസാരിക്കാം.
3: സാറ്, കരുണാസായിയുടെ സ്ഥിരം ശ്രോതാവാണോ?
4: അത്
3: ശരി. വെള്ളനാട് ഏത് ഭാഗത്താ താമസിക്കുന്നേ?
4: വെള്ളനാട് കല്ലുവെട്ടാംകുഴി.
3: കല്ലുവെട്ടാംകുഴി.
4: വെള്ളനാട് മുടപ്പരയിൽ നിന്ന് തൂക്കവും ഓട്ടവും ചമഞ്ഞ് വരുന്ന സ്ഥലമാണ് എന്റെ വീട്.
3: ഓ ശരി ശരി. ഇപ്പൊ വീട്ടിലാണോ ഉള്ളത്?
4: ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്.
2: നല്ല ഒരു എന്താണ് ആചാരമാണ്, എന്താണ് തൂക്കവും ഓട്ടവും, അത് പല ശ്രോതാക്കൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ജയകുമാർ അതിനെ കുറിച്ചൊന്ന് പറയട്ടെ. എന്താണ് ഈ തൂക്കോട്ടം ചമഞ്ഞ് വരിക? തൂക്കോട്ടം ആളുകൾക്ക് ഈ ചമഞ്ഞ് വരിക എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് താല്പര്യമുണ്ടത്.
4: അതൊരു രാവിലെ രാവിലെയാണ് 11 മണിക്കാണ് തൂക്കം ചമയണത്.
3: ശരി.
4: അത് ഒരു 8 മണി

0: ചെയ്യാമോ മുട്ടുകുത്തി നമസ്കാരമുണ്ട്. ചെണ്ടി വെള്ളം കുളത്തിൽ ചെന്ന് മുങ്ങി ചെണ്ടിയിൽ വെള്ളം എടുക്കേണ്ടി വരും. ഇതിന് ക്ഷേത്രത്തിന് മൂന്ന് വലത് അത് മുട്ടുകുത്തി നമസ്കാരം നടക്കും. എന്നിട്ടാണ് പിന്നീട് അവര് ഒരുങ്ങാൻ പറഞ്ഞ അവിടെ.
1: ഈ തൂക്കത്തിന് വ്രതമെടുത്തിരിക്കുന്ന കുട്ടികളല്ലേ?
0: ആളുകളാണ്,
1: ആളുകളാണ്, മുതിർന്നവരാണല്ലോ.
0: ആളുകളാണ്.
1: അതെ അതെ.
0: അവര് വന്ന് ഇവിടെ വന്ന് പുള്ളി കുത്തി തോപ്പ് നിക്കറും തലയിൽ കെട്ടുമാറ്റി അവര് പോകും.
2: ഈ പുള്ളി കുത്തുന്നത് അവര് സ്വയം ചെയ്യുന്നതാണോ അത് പുള്ളി കുത്തി കൊടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ആളുകളുണ്ടോ?
0: ഇല്ല, സ്വയം ചെയ്യുന്നവരുണ്ട്, പുള്ളി കുത്തി കൊടുക്കാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്.
2: ആ ഒരുങ്ങുന്ന പറഞ്ഞ ഒരു ചടങ്ങ് തന്നെയാണല്ലേ?
0: അതൊരു ചടങ്ങാണ്.
2: അതാണ് ചമയത്തിന്, ചമയത്തിന് വരുന്നു എന്ന് പറയുന്ന അതാണ്.
0: ഓ, അതാണ്.
2: അതൊരു നല്ല ഒരു കാര്യമാണ്. കാരണം തൂട്ടം, തൂക്കം, ഓട്ടം എല്ലാം എല്ലാവർക്കും പരിചയം. പക്ഷെ അത് ചമഞ്ഞു വരിക, കല്ലുവെട്ടാൻകുഴിയിൽ നിന്ന് ചമഞ്ഞു വരിക, അത് ആളുകൾക്ക് അധികം അറിയുന്ന ഒരു കാര്യമല്ല. എന്തായാലും ജയകുമാർ അത് പറഞ്ഞു തന്നത് വളരെ സന്തോഷമുള്ള, എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യമാണത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്.
1: തീർച്ചയായിട്ടും
2: വലിയ കാര്യമാണ്. അത് ഒരു നാട്ടിലെ ഒരു ഒരു ഉത്സവം അല്ലെങ്കിൽ ആഘോഷം, അതിന്റെ ഒരു ചടങ്ങ് അറിയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്.
1: അതെ അതെ. ഏത് പാട്ടായിരുന്നു വേണ്ടത്?
0: സ്വാമി അയ്യപ്പൻ.
2: സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ പാട്ടാണോ അതോ ഏതെങ്കിലും?
0: സിനിമയിലെ പാട്ട് മതി.
2: ഒരു കാര്യമാണിത്, വിരച്ചിക മാസം തുടങ്ങുക. അപ്പം അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കട്ടെ,
1: തത്വമസി എന്ന സിനിമയിലെ.
2: അതായിരിക്കും നല്ല എന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് സംസാരിച്ചു.
1: അതെ അതെ.
2: അത് യാദൃശ്ചികമായിട്ട് ചോദിക്കുകയും ചെയ്തു. തത്വമസിയിലെ പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാം, നമുക്ക് സന്തോഷമായിരിക്കും.
1: എന്തായാലും വൃശ്ചിക മാസത്തിലെ അല്ലെ മണ്ഡലകാലം വളരെ ഭക്തിപൂർവം ആചരിക്കുന്ന ഈ സമയത്ത് ആ പാട്ട് തന്നെ വെച്ചു തരാം. വിളിച്ചതിന് വളരെ സന്തോഷം. ഇനിയും വിളിക്കണം, ഇതുപോലെയുള്ള അറിവുകൾ നമുക്ക് പങ്കുവയ്ക്കാം.
0: ശരി സാർ.
1: ശരി, ഓക്കെ.

0: പോക്കോയിലേക്ക് പ്രിയപ്ര ശ്രോതാക്കളെ സ്വാഗതം.
1: നേരത്തെ നമ്മളൊരു കവിതയെക്കുറിച്ചാണ് സാർ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു എത്ര എന്താണ് സമർപ്പിത ഭാവത്തോടെയാണ് റേഡിയോയെ കാണുന്നത് എന്ന് പറയേണ്ടായി. ഒരു അവർ തന്നെ നേരത്തെ ഇതിപ്പോൾ ഇടയ്ക്കൊക്കെ വരാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് വായിക്കുന്നത്. ഈ കാർഡ് വരും, മഞ്ഞ കാർഡിൽ ഇതേ പറയുന്ന അന്തിയൂർക്കുണത്ത് സുമതി എഴുതിയ മറ്റൊരു വരിയാണ്. എൻ്റെ റേഡിയോ കരുണാസായി റേഡിയോ, മനസ്സിൻ്റെ റേഡിയോ കരുണാസായി റേഡിയോ, കുടുംബത്തിൻ പ്രിയ റേഡിയോ കരുണാസായി റേഡിയോ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ഒരു ടാഗ് ലൈൻ പോലെ നമ്മുടെ പാട്ടാക്കി മാറ്റിയാലോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
1: ഒന്നുകൂടെ ഞാൻ വായിക്കാവേ. എൻ്റെ റേഡിയോ കരുണാസായി റേഡിയോ, മനസ്സിൻ്റെ റേഡിയോ കരുണാസായി റേഡിയോ, കുടുംബത്തിൻ പ്രിയ റേഡിയോ കരുണാസായി റേഡിയോ. എന്താ രസമായിരിക്കുന്നു,
0: മനസ്സിന്റെ റേഡിയോ,
1: മനസ്സിന്റെ റേഡിയോ കരുണാസായി റേഡിയോ എന്നുള്ളതാണ്. നല്ല സംഗീതം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടാഗ് ലൈൻ പോലെ പാടാൻ പറ്റുന്ന പാട്ടാണ്. ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രോതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ
2: ഹലോ
0: ഹലോ, ആരാണ്?
1: റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് ശ്രീലാൽ സാറുമായിട്ട് സംസാരിക്കും.
0: ഓ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: വിളിക്കുന്നത് ഉറിയാക്കോട്ട്. ഉറിയാക്കോട്ട് വന്നിട്ട് കാട്ടാക്കണ റൂട്ട്.
0: ഓ, ഉറിയാക്കോട് അല്ലേ? ആ, സ്ഥിരം വിളിക്കുന്ന ശ്രോതാവാണോ?
1: ലളിത ഒരു നല്ല ഫ്രണ്ടാണ്. പഴയ ഫ്രണ്ടല്ല, പുതിയ ഫ്രണ്ടാണ്. പക്ഷേ സൗണ്ട് റേഡിയോയുടെ ശബ്ദം കുറച്ചുകൂടെ കുറച്ചു വെച്ചില്ലെങ്കിൽ കുറെ കൂടെ പഴയ ശ്രോതാവായി
2: പോവും.
1: അപ്പൊ റേഡിയോയുടെ ശബ്ദം കുറച്ചു വെക്കുന്നു, നല്ല കുറച്ചിട്ട് ഇനി ശ്രീലാൽ സാറുമായിട്ട് സംസാരിക്കാം.
0: എന്താ, വീട്ടിലാണോ ഇപ്പൊ ഉള്ളത്?
2: അതെ അതെ.
0: ആ, ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി?
2: ആ, ജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. അല്ല, ഇന്നപ്പോഴാണ് ഈ പ്രോഗ്രാം വന്നത്. വിളിച്ചു നോക്കാം. അല്ലാതെ പോപ്പോയില്ല, അല്ലാത്ത പോപ്പോയില് വിളിക്കുമ്പോ ചെലപ്പോ
0: കിട്ടാറില്ല അല്ലെ? ആ, എന്തായാലും ഇന്ന് കിട്ടിയല്ലോ, വളരെ സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയല്ലോ.
2: സാറിന്റെ പേരെന്താ പറഞ്ഞത്? ഞാൻ,
0: എന്റെ പേര് ശ്രീലാൽ എന്നാണ്. കുഴപ്പമില്ല, ഇങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത്, പറഞ്ഞാ മതി.
2: ഞാൻ പഴയ സീതളത്തിൽ വിളിച്ചിട്ടുണ്ട്. അപ്പഴ അതില് എനിക്ക് പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്, വായിക്കുമായിരുന്നു.
0: ഓ, സന്തോഷം.
1: ശ്രീലാൽ സാർ, ഈ ശീതളത്തില് സംസാരിച്ച് സംസാരിച്ച് ലളിത വായനക്കാരിയായി രണ്ട് ലൈബ്രറി ലളിതയെ വിളിച്ച് ആദരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചില്ലറക്കാരിയല്ല നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സാർ, വായനയെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു
0: നോക്കൂ. ഈ ലൈബ്രറികൾ വളരെ ശുഷ്കമായി വരുന്ന ഒരു കാലമാണ്. അപ്പൊ ഇങ്ങനെ ഒരാള് അതിലേക്ക് തിരിച്ചു പോവുക, വായനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
2: പിന്നെ റേഡിയോയിലെ എല്ലാ പ്രോഗ്രാമും ഞാൻ കേൾക്കും. പക്ഷെ എല്ലാം കേൾക്കും, എല്ലാം നല്ല പ്രോഗ്രാമാണ്, എല്ലാം നല്ല സാറിൻ്റെതും സാറിൻ്റെ എല്ലാം.
0: അതെ അതെ, അതുപോലെ തന്നെ എന്തൊക്കെയാ വേണ്ടതെന്നും വിമർശനവും ഒക്കെ നമ്മൾ അറിയിക്കണം. വേറെ വീട്ടില് ആരൊക്കെ ഉണ്ട്?
2: വേറെ വീട്ടില് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ബന്ധുക്കളൊക്കെ അവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അനിയത്തിക്ക് രണ്ട് മക്കളുണ്ട്, ഒരാളെ ഗൾഫിലാണ്, മോൻ ഗൾഫിലാണ്. പിന്നെ മോൾ അടുത്ത്
0: വളരെ സന്തോഷം. അപ്പൊ ഇപ്പൊ കൂട്ട് ശരിക്കും കരുണാസായിയാണ്.
1: കരുണാസായി മാത്രമല്ല, ലളിതയ്ക്ക് കൂട്ട്
0: പുസ്തകങ്ങളും ഉണ്ട്.
2: വായിക്കുന്നുണ്ട്, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ബുക്ക് വായിക്കും.
0: എന്താണ്, നോവലാണോ കഥയാണോ, എന്താണ് ഇഷ്ടം?
2: നോവല് കഥയോ ഒക്കെ ഇഷ്ടം, എല്ലാം കിട്ടിയാലും വായിക്കും.
0: വായിക്കും. പഴയ എഴുത്തുകാരുടെ ആണോ പുതിയ എഴുത്തുകാരുടെ ആണോ വായിക്കുന്നത് അധികം?
2: കുറച്ചുകൂടെ പഴയ ആൾക്കാരുടെ എനിക്ക് ഇഷ്ടം. പുതിയതും കുഴപ്പമില്ല.
0: ഓക്കെ.
2: പിന്നെ സീതമായി ഇപ്പൊ ഇല്ലാത്തോണ്ട് അതിനോട് വലിയ താല്പര്യം ഇപ്പൊ കാണിക്കുന്നില്ല. എന്നാലും ബുക്കുകൾ ഇവിടെ ഉണ്ട്,
0: വായിക്കും.
1: ഞാൻ വിചാരിച്ചത് പറഞ്ഞു വന്നത് ശീതളം ഇല്ല, ഇപ്പൊ ഇല്ലാത്തോണ്ട് ഒരു മനോവിഷമം എന്ന് പറയുന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ പറയാണ് ശീതളത്തിന് പകരം വലിയ താല്പര്യമില്ല, ശീതളത്തോട് താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് മനസ്സിലായില്ലല്ലോ.
2: ശീതളം ഇല്ലാത്തതുകൊണ്ട് അതിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പൊ
1: വായനയോട് അങ്ങനെ വിചാരിക്കരുത്.
2: വിഷമമുണ്ട് പിന്നെ ഇപ്പൊ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ പഴയത് പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. ശീതളം ഇല്ലാത്തോണ്ട് എന്നെല്ലാം മറന്നു മറന്നു പോകും.
1: ശീതളം കഴിഞ്ഞിട്ട് ഇതാ പുതിയ പോക്കുവയിൽ വന്നില്ലേ?
2: ആ അതാണ് ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് വിളിച്ചത്. കിട്ടുവാണെന്ന് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു, എന്നാലും വിളിച്ചപ്പോ കിട്ടി.
0: എന്തായാലും ഇങ്ങനെ ഒരാളിനോട് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് ഇങ്ങനെ വായനയെ സ്നേഹിക്കുന്ന ഒരാളിനെ ആളോട് സംസാരിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട്. പാട്ട് കേൾക്കാറുണ്ടോ?
2: ആ പാട്ടല്ല, മുഖ്യ ദിവസം ഞാൻ ടിവി ഉണ്ട്, എന്നിട്ട് ഞാൻ റേഡിയോ തന്നെ വെക്കും.
0: അതെ, അങ്ങനെ കുറേ ശ്രോതാക്കളുണ്ട്. ടിവി ടിവി ഉണ്ടെങ്കിലും റേഡിയോ തന്നെ കേൾക്കുന്ന ധാരാളം ശ്രോതാക്കളുണ്ട്. ഇപ്പൊ ഏത് പാട്ടാണ് വഹിക്കേണ്ടേ?
2: ഞാൻ ഏഴര പൊന്നാനെ പുറത്ത് ഏറ്റുമാനൂരപ്പാന്നൊരു പാട്ടാണ് ഞാൻ അവിടെ ചോദിച്ചത്. എന്നെ മതി.
0: ഓ നല്ല പാട്ടാണ്.
1: നല്ലൊരു പഴയ പാട്ട്,
0: നല്ല മൂടുള്ള.
1: ഇതില് സാധാരണ പോക്കുവേലി ഏഴര പൊന്നാന എന്ന് പറഞ്ഞാൽ മതി. സംഗീത സംവിധായകൻ ആരാണ്, എഴുതിയത് ഏത് സിനിമയിലാണ്, ഏത് രംഗത്തിലാണ്, ആരാണ് അഭിനയിച്ചതെന്ന് എല്ലാം ടീച്ചർ അവരെടുത്ത് വളരെ കാര്യമായി പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മൾ രണ്ടുപേരും അത് പറയാൻ പ്രാപ്തരാണോ എന്നുള്ളതാണ് അതിന്റെ കാര്യമില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ ഒരു പ്രത്യേക പോക്കുവേലി നമ്മൾ സംവിധായകരെ കുറിച്ചും അങ്ങനെ ഇവർക്കൊക്കെ അറിയാവില്ല, അവർക്കും അറിയാവുന്നതാണ്. എന്തായാലും നല്ല പാട്ടാണ് ഏഴര പൊന്നാന പുറത്തെഴുന്നല്ലേ. അപ്പൊ ലളിത സന്തോഷം പാട്ട് കേൾക്കാം അല്ലേ. സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷം സ്നേഹം ഒക്കെ അറിയിച്ചോളൂ.
2: സന്തോഷം
0: ഓ സന്തോഷം സന്തോഷം ശരി.
2: രണ്ട് സാറിന് നമസ്കാരം. സന്തോഷം
0: ശരി, നമുക്ക് പാട്ട് കേൾക്കാം.

0: പോക്കുവയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം.
1: വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഓരോരോ വിശേഷങ്ങൾ നമുക്കിങ്ങനെ സംസാരിച്ചു പോകാൻ കഴിയുന്നതിൽ. സാർ, ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു ശ്രോതാവ് വിളിച്ചിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, കവിതയെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ശ്രോതാവ് വിളിച്ചിട്ട് എന്താണ് ചമയത്തെ, ഒരു നാട്ടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ ശ്രോതാവ് നമ്മളോട് വിളിച്ചിട്ട് വായനയെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷമുള്ള ഓരോരോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ?
0: വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഒരു പാരമ്പര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെ മുന്നോക്കം നിൽക്കുന്ന,
1: അതുകൊണ്ട് തന്നെയാണ് ഒരു റേഡിയോയുടെ ലൈവ് പരിപാടിയിലിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കോളുകളിൽ എല്ലാറ്റിലും അതിൻ്റെതായ ഒരു സവിശേഷതകൾ ഉണ്ടായിരുന്നുള്ളതാണ്.
0: അവർ വിളിക്കുകയും അവരുടെ പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത്,
1: പി എസ് സി പരീക്ഷ എന്നുള്ളതാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, നമസ്കാരം, ശ്രീലാൽ സാറിനോട് സംസാരിക്കാം.
0: നമസ്കാരം, ആരായിരുന്നു, പേരെന്തായിരുന്നു?
2: പൂജപ്പുരൻ മോഹനാണ്.
0: ഓ, പൂജപ്പുര. ശരി ശരി. എന്ത് ചെയ്യുന്നു?
2: നേരത്തെ ആർമിയിലായിരുന്നു, റിട്ടയർമെന്റ് ആയി. പിന്നെ ഇവിടെ ചെറിയ സർവീസ് ചെയ്ത് അവിടുന്ന് റിട്ടയർ ആയി.
0: ശരി ശരി. ഇപ്പൊ താമസിക്കുന്നു പൂജപ്പുര അല്ലേ?
2: അതെ അതെ അതെ.
0: വെള്ളനാടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വെള്ളനാട്ടിൽ നിന്ന് കുടിയേറിയതാണോ?
2: ഇവിടെ നമ്മുടെ ഒരു വാരി

0: ഇവിടെ ഉണ്ട്, ഒരു സ്ഥലത്ത് ഉണ്ട്.
1: അത് ശരി. കരുണാസായിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്ത ബന്ധമാണ്, കരുണാസായി റേഡിയോയുടെ അടുത്ത ബന്ധമാണല്ലേ, അപ്പൊ വെള്ളനാടുമായിട്ട് അടുത്ത ബന്ധമല്ലേ.
0: ഒരുപാട് വിളിക്കാറുണ്ട് കരുണാസായി, വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്.
1: ഓ സന്തോഷം,
0: ഒരുപാട് ഞങ്ങൾ വിളിക്കാറുണ്ട്.
1: എത്ര വർഷം ഉണ്ടായിരുന്നു ആർമിയില്?
0: 20 വർഷം ഉണ്ടായിരുന്നു സാർ.
1: 20 വർഷം, നീണ്ട 20 വർഷങ്ങൾ. ഓക്കെ. മക്കളൊക്കെ ഇപ്പോ?
0: മക്കളൊക്കെ ഒരാൾ ബാംഗ്ലൂർ IT കമ്പനിയിലാണ്. ഒരാൾ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുന്നു.
1: ഓക്കെ.
0: മറ്റേ കല്യാണം കഴിഞ്ഞു.
1: ശരി.
0: തൃശ്ശൂരിന്നാണ് കല്യാണം കഴിപ്പിച്ചത്. ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം.
1: വീട്ടില് ഇപ്പൊ ഇപ്പോ രണ്ടുപേരെ ഉള്ളു.
0: ഒരു മോളും കൂടെ ഉണ്ട്. ഭാര്യയും കർത്താവും വേറെ അറിയില്ല.
1: ഇടയ്ക്കൊക്കെ തൃശ്ശൂർ പോവാറുണ്ടോ?
0: ഇടയ്ക്കൊക്കെ പോകും, ഓണത്തിന് പോയിരുന്നു.
1: പോയിരുന്നു. ഒരു നല്ല നാടാണ്.
0: നല്ല സംസ്കാരം, ഭയങ്കര നാടാണ്.
1: അതെ അതെ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതും
0: പ്രത്യേക രസമാണ്.
1: എന്തൂട്ട എന്നൊക്കെ പറയും നമ്മൾ. എന്തിരെന്ന് പറയുമ്പോ അവരെന്തൂട്ടാണ്. നല്ല വേഗത്തിൽ സംസാരിക്കും.
0: വല്ലാത്തൊരു സംസാരമാണ്. വലിയ ബുദ്ധിമുട്ടാണ്.
1: പക്ഷെ അവര് കാണിക്കുന്ന ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടുത്തെ
0: ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു സ്ഥലമാണ്.
1: അതെ അതെ.
0: അപ്പൊ ഞങ്ങൾക്ക് കൂടുതലും കോട്ടയമായിട്ടായിരുന്നു ബന്ധം. അവിടെയാണ് കുറെ കാലം താമസിച്ചത്. അങ്ങനെ ഞങ്ങളുടെ വലിയ എഴുത്തുകാരനുണ്ട് കോട്ടയം, പുസ്തകമാണ് സാർ. ചുങ്കത്തായിരുന്നു താമസിക്കാൻ
1: വേണ്ടി. അതെ, കുറ്റാന്വേഷണ കഥകളുടെ തമ്പുരാൻ എന്ന് തന്നെ പറയാം. അല്ല, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വായന തുടങ്ങുന്നത്
0: ചുങ്കത്തായിരുന്നു താമസിച്ചിരുന്നത്.
1: അതെ അതെ.
0: ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല.
1: അടുത്ത കാലത്ത് എന്തോ ഒരു അഭിമുഖം എന്തോ കേട്ടവലുണ്ടെന്ന്
0: തോന്നുന്നു. എനിക്കിപ്പോ അറിയാൻ വയ്യ. വീട്ടിലോട്ട് പോയി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോവല് വായിച്ചു
1: പേടിച്ചു. എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയാമോ, ഈ കേരളത്തിന്റെ പിന്നെ മറ്റേ എന്താണ് ഷെർലക് ഹോംസ്, അല്ലെ, ഷെർലക് ഹോംസ് എന്ന് പറയുന്നതിനേക്കാൾ മറ്റേ ബ്രോം സ്റ്റോക്ക്, എന്താണ് ഡ്രാക്കുള, സത്യമാണ് കേട്ടോ. അതെ അതെ. അദ്ദേഹത്തിന്റെ നോവൽ വായിച്ച് സന്ധ്യയ്ക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. അത് ശരിയായ കാര്യമാണ്.
0: ഒരുപാട് കലാകാരന്മാരുണ്ട്, ജമ്മനം, ചാക്കു, ഒരുപാട്
1: ആൾക്കാർ.
0: നമ്മുടെ ഈ കോട്ടയത്തിൽ ഒരുപാട് കലാകാരന്മാരാണ്. എഴുത്തുകാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഒരു ഭയങ്കര കലാകാരന്മാരുടെ ഒരു നാടാണ് കോട്ടയം. ബുദ്ധിമാനം
1: അക്ഷരനഗരി അല്ലേ, അക്ഷരനഗരി.
0: കലാകാരന്മാരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥലമാണ്. അത്രയ്ക്കും നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥലം, ഭയങ്കരമാണ്.
1: കരുണാസായിലെ ഏതൊക്കെ പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട്?
0: എല്ലാം കേൾക്കും സാർ. ഞാൻ രാവിലെ തൊട്ട് എല്ലാ ഇതന്നെ ഞാൻ ഇനി അങ്ങനെ രാത്രി മാത്രമേ കാണൂ. സമയം 7-8 മണിക്കൊക്കെ
1: കാണുന്നു.
0: അതിൽ മൊത്തം കേൾക്കുന്നത്
1: കരുണാസായി റേഡിയോയുടെ ഒരു വക്താവ് എന്ന രീതിയിൽ ഞാൻ ശ്രോതാക്കളോട് പറയുന്നത് വെച്ചാൽ, ഈ രാത്രി TV കാണലും നിർത്തിയിട്ട് നമ്മുടെ റേഡിയോ കേൾക്കണമെന്നാണ്. എന്താണ്
0: നമ്മുടെ ഇവിടെ ഒരു കലാകാരനുണ്ട്, എം ജയചന്ദ്രനുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ,
1: അടുത്ത് തന്നെ. സ്റ്റേറ്റ്
0: അവാർഡ്, 6-7 സ്റ്റേറ്റ് അവാർഡ് കിട്ടി.
1: അതെ, അദ്ദേഹത്തിന്റെ ഒരു പാട്ടിടാതെ പോകുന്ന ഒരു ദിവസം കരുണാസായി റേഡിയോക്ക് ഇല്ലല്ലോ. അതെ അതെ. ഇത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണമെന്നുണ്ട് കേട്ടോ, അദ്ദേഹത്തിന്റെ പാട്ടിടാതെ.
0: വെള്ളനാട്
1: വരാറുണ്ടോ? വെള്ളനാട് വരാറുണ്ടോ?
0: വരാറുണ്ട്. വേറൊരു കലാകാരനുണ്ട്, ശ്രീകാന്തുണ്ട്. വലിയ പാട്ടൊന്നും അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല.
1: പിന്നെ ഒരാളെ വിട്ടുപോയെന്ന് തോന്നുന്നു. പൂജപ്പുര ഏറ്റവും വലിയ കലാകാരൻ ഇവരെയൊക്കെ പറയുമ്പോഴും സാക്ഷാൽ മോഹൻലാല് പൂജപ്പുരക്കാരൻ. അത് ഞാൻ കണ്ടോ, അതാണ് പറഞ്ഞത്. അത് അത് അത് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അത് ഇവിടുന്ന് ഞാൻ വിളിച്ചു പറയേണ്ടി വന്നു. പൂജപ്പുരയുള്ളവര് എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷമുണ്ട്. ഇനി എന്താ ശ്രീലാൽ സാറിനോട് പറയാനും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ പാട്ടിലേക്ക് പോവാം. സാറിനോട് പറയണം.
0: ഇങ്ങനെ സാറിന്റെ എഴുത്തൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, നല്ല എഴുത്താണ്.
1: എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ പറയണം.
0: ഇല്ല നല്ല എഴുത്താണ്, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് എഴുതി.
2: ഏത് പാട്ടാണ്?
0: ഇന്ത്യയുടെ വയലാർ സാറിന്റെ ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചത്. വയലാർ സാർ 75 മുമ്പ് പല അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പാട്ടാണ്. വയലാർ സാർ അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. 75 മുമ്പിലാണ്.
2: ഏത് പാട്ടായിരുന്നു?
0: അത് ബേബി എന്ന് പറഞ്ഞ സിനിമയിലെ സാമ്യമകന്ന രുചിയാണ്.
1: അത് പാട്ടെന്നല്ല പറയാം അല്ലേ, ഒരു കഥകളി പദം പോലെ അതിസുന്ദരമായ ഒരു ഇങ്ങനെയൊക്കെ. പിന്നെ പാടും, അത് കേൾക്കുന്ന തന്നെ ഒരു പാടട്ടെ നമുക്ക് പാടണം.
0: മഞ്ജുകരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും മോഹഹംസങ്ങളെ നിങ്ങൾ ഭൂതു പോലൊരു മനോരഥത്തിൽ ദേവിയുണ്ടോ ദേവി കാമ്യമകന്നോ ധ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി കാമ്യമകന്നോ ഉദ്യാനമേ.
1: ബാക്കി നമുക്ക് ഇതിൻ്റെതായിട്ടാണ് കേൾക്കാം.
2: അതെ, അല്ല ഒന്നും പറയാനില്ല.
1: മനോഹരമായി പാടുകയും ചെയ്തു, നന്നായിട്ട് പാടുകയും ചെയ്തു,
2: വളരെ സന്തോഷം.
1: സാധാരണ പോക്കുവെയിൽ ശ്രീലാൽ സാർ സാധാരണ പോക്കുവെയിൽ ഇങ്ങനെ പാടുമ്പോഴത്തേക്കും ടീച്ചർ കൂടെ അങ്ങ് പാടും. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ രണ്ടുപേരും ഗായകരല്ല.
2: നല്ല ഇത്രയും നല്ല സുന്ദരമായിട്ട് പാടുമ്പോൾ നമ്മൾ
1: നമുക്ക് പാടാതിരിക്കുന്നതാണ് നല്ലത്. അത്
0: തീർച്ചയായും.
1: അതെ അതെ അതെ. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാടാൻ അറിഞ്ഞുകൂടാത്തല്ല, പക്ഷെ ഇത്രയും മനോഹരമായി കേട്ടോണ്ടെങ്കിൽ മറ്റേ കൂടെ പാടാൻ
2: പാടാ,
1: അതാണ് കാര്യം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ശ്രോതാവ് നമ്മളോട് പറയട്ടെ പാടാം, നമ്മൾ പാടാം.
2: വളരെ സന്തോഷം. വീണ്ടും വിളിക്കണേ.
1: ശരി, പാട്ട് കേൾക്കാം.
2: നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പൂക്കുവിലേക്ക് നമുക്ക് തിരികെ എത്താം. വലിയ സന്തോഷമുണ്ട്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്റ്റുഡിയോയിൽ കിരണസായി റേഡിയോയുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന പൂക്കുവയിൽ പ്രത്യേക പരിപാടിയുമായിട്ടിരിക്കുമ്പോഴത്തേക്കും ശ്രോതാക്കളുടെ വർത്തമാനം കേൾക്കുമ്പോൾ അത് ഓരോരോ പ്രത്യേകമായ കാര്യങ്ങൾ പറഞ്ഞ് വർത്തമാനം പറയാം. അത് പ്രത്യേകിച്ച് ശ്രീലാൽ സാറിനെ പോലെ ഒരു മാഷിനോടൊപ്പം ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. ശ്രീലാൽ സാർ, ഒരു കവിത കൂടെ വായിക്കുകയാണ്. ഇന്ന് കവിത വായിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഈ മെസ്സേജുകൾ ഇങ്ങനെ സ്ഥിരമായിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു സന്തോഷമുണ്ട്. കാരണം കുറേ നാളായി ലൈവിൽ വന്നിട്ട്. അപ്പോൾ അപ്പോഴൊക്കെ നേരത്തെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ സന്ദേശങ്ങൾ വായിക്കും. ഒരു നാലു വരിയാണ്. നാലു വരി എന്ന് രണ്ടു വരിയായിരിക്കണം. അമരത്തുമണിയത്തും അരികത്തുമായി നിൽക്കുന്ന കൂട്ടുകാരൻ, അറിവും വിനോദവും വിഭവങ്ങളായി തന്ന് നോവാറ്റിയൊപ്പം നിൽക്കുന്ന പാട്ടുകാരൻ, എന്റെ വീട്ടുകാരൻ ഈ കരുണാസായി റേഡിയോ. ഇതും സുമതിയുടെ വരികളാണ്. അതെ, അപ്പൊ സുമതി ഇങ്ങനെ എത്രമാത്രം നേരത്തെ പറഞ്ഞില്ലേ എത്ര ഹൃദയത്തിൽ വെച്ചിട്ടാണ് കരുണാസായി റേഡിയോയെ ഇഷ്ടം. ആ രണ്ടു വരി ആദ്യത്തെ ഉണ്ട്, അമരത്തും അണിയത്തും അരികത്തുമായി നിൽക്കുന്ന കൂട്ടുകാരൻ, അറിവും വിനോദവും വിഭവങ്ങളായി തന്ന് നോവാറ്റി ഒപ്പം നിൽക്കുന്ന പാട്ടുകാരൻ എന്നാണ്. ഇതൊക്കെയാണ് കരുണാസായി റേഡിയോയുടെ ടാഗ് ലൈനായിട്ട് ചേർക്കേണ്ടത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ?
1: അതുകൊണ്ട് ഭംഗിയായിട്ട് ആ വാക്കുകളെ പ്രയോഗിച്ച് അതാണ് സുന്ദരമായി എഴുതിയിട്ടുണ്ട്.
0: അതുപോലെ ഇങ്ങനെ മഞ്ഞ കാർഡുകളിൽ കത്തുകളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ വായിച്ച് ആശ്വസിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഒരു മലയാള മാഷ എന്ന രീതിയിൽ ഇതിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്.
1: അതല്ല, ഒരു എത്രമാത്രം കരുണാസായിയെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാകുന്നത്.
0: അതെ അല്ലേ? എനിക്ക് തോന്നുന്നു പാട്ടുകളുടെയൊക്കെ ഇതുകൊണ്ടാണ് ആൾക്കാർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത്. കാരണം എപ്പോഴും ആളുകൾക്ക് പാട്ട് ഇഷ്ടമാണ്.
1: പാട്ടുകൾ മാത്രമല്ല സാർ, നമ്മുടെ ഈ അടുക്കള ആയാലും ടീച്ചർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമൊക്കെ ആയാലും എല്ലാം അവരുടെ സ്വന്തം പരിപാടി പോലെയാണ്.
0: ശ്രീലാൽ സാർ അടുക്കള കേൾക്കാറുണ്ട്?
1: അടുക്കള കേൾക്കാറുണ്ട്,
0: ഭയങ്കര സന്തോഷം.
1: അടുക്കള കേൾക്കാറുണ്ട്, കാരണം അടുക്കള സാധാരണ അടുക്കള അല്ലല്ലോ, വളരെ സ്പെഷ്യലായിട്ടുള്ള
0: ഒരു സ്പെഷ്യൽ അടുക്കളയാണ്.
1: ആ അടുക്കളയാണ്
0: സാധാരണ നമ്മൾ സ്പെഷ്യൽ അടുക്കള എന്നൊക്കെ പറയുന്നത്. ഓണത്തിന്റെ അടുക്കള ഇതല്ല, ഇത്
1: കാരണം അവിടുത്തെ വിഭവം എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആണ്.
0: ജനകീയ അടുക്കളയാണ്
1: തീർച്ചയായിട്ടും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത്.
0: ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രോതാവിനോട് സംസാരിച്ചിട്ട് നമുക്ക് അടുക്കള വിശേഷത്തിലേക്ക് വളരെ വേഗം തിരിച്ചു വരേണ്ടതുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, ഞാൻ സാറെ നമസ്കാരമുണ്ട്.
0: വളരെ നല്ല നമസ്കാരം.
2: ഞാൻ കണ്ണമ്പള്ളി നിന്ന് രവിയാണ്.
0: രവിച്ചേട്ടന് ശ്രീലാൽ സാറുമായിട്ട് സംസാരിക്കാൻ അനുവാദം തന്നിരിക്കുന്നു.
1: ഓക്കേ, നമസ്കാരം.
2: നമസ്കാരമുണ്ട് സാറെ. സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷം.
1: കരുണാസായിയുടെ സ്ഥിരം ശ്രോതാവല്ലേ?
2: സ്ഥിരം ആളാണ്. അതായത് ഞാന് ഒരു കാലത്ത് ഒരു ഈ മറ്റേ ആകാശവാണി തുടങ്ങുമ്പോൾ, അതായത് എന്റെ ഒരു 5 വയസ്സുള്ളപ്പോഴത്തേക്ക് എന്റെ അമ്മയുടെ കൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. വഴുതക്കാട് വഴി ബേക്കറി ജംഗ്ഷനിൽ പോയിട്ടുണ്ട്. അപ്പോഴ് നമ്മള് ഈ പല പല സ്ഥലത്താണ് ഈ റേഡിയോയുടെ ഈ റേഡിയോ ഉള്ളത്. അപ്പൊ ഇത് കൊച്ചിലെ കേൾക്കാനായിട്ട് നമ്മൾ അവിടെ പോയി കുറച്ചു നേരം ചെവിയോർത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഈ വഴുതക്കാട് ചെല്ലുമ്പോ റേഡിയോ നില ഉള്ളത് ദൂരം നിന്നേ കാണാൻ
0: പറ്റുള്ളൂ.
2: അകത്ത് പ്രവേശനം നമുക്കില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു കൊതിയാണ് നമുക്കൊരു റേഡിയോ നിലയം അടുത്ത് ചെന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം. പക്ഷേ ഇന്ന് നമ്മളെ കരുണാസായി വെള്ളനാട് നമ്മൾ അരികത്ത് വന്നപ്പോഴത്തേക്ക് അതിന് ഞങ്ങൾക്കൊക്കെ പോയ വളരെ സന്തോഷവും ഒരു നമ്മളെ അടുത്തൊരു റേഡിയോ നിലയം വന്നതിൽ വലിയ ഒരു സന്തോഷമുള്ളതാണ് സാറേ.
1: അല്ല, ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ മാറി നിന്ന് കണ്ടതിൽ ഇപ്പൊ നേരിട്ട് സംസാരിക്കുന്നു അല്ലേ?
2: അതെ അതെ, ആ ഓർമ്മ.
1: അതെ അതെ.
2: പിന്നെ അതുകൊണ്ട് ഈ കരുണാസായിയിലെ എല്ലാ പരിപാടികളും അതിഗംഭീരമായിട്ട് പോവേന്. പിന്നെ പൂക്കുവയിൽ നിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് പോകുന്നത്.
0: ഉത്സവത്തിലെ പൂരമാണ് ഇപ്പൊ
1: നടന്നുകൊണ്ടിരിക്കുന്നത്.
2: എനിക്കിന്ന് വിളിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ എന്റെ സുഹൃത്തിനെ കൊണ്ട് ആദ്യം വിളിപ്പിച്ച്, എനിക്ക് അപ്പോൾ സമയമില്ലായിരുന്നു. എനിക്ക് എനിക്ക് മനസ്സിനൊരു സമാധാനമല്ല ഇന്ന് എന്നെ വിളിക്കണമെന്നുള്ളത്.
1: വളരെ സന്തോഷം വിളിച്ചതില്. എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാറില്ലേ?
2: അല്ല, ഞാന് വെളുപ്പിലെ വെക്കേണ്ടത് റേഡിയോ ആണ്
1: വെക്കുന്നത്.
2: ഞാൻ വെളുപ്പിലെ 3 മണിക്ക് എഴുതിക്കണമെങ്കിൽ റേഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴത്തേക്ക് അത് ഞാൻ കേൾക്കാറുണ്ട്. കംപ്ലീറ്റ് പരിപാടി കംപ്ലീറ്റ് കേട്ടില്ലെങ്കിലും കുറഞ്ഞതൊരു 8-9 മണിയോളം പരിപാടി ഞാൻ കേൾക്കാറുണ്ട്.
1: വളരെ സന്തോഷം. കേൾക്കുക മാത്രമല്ല, നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം.
2: പിന്നെ നമ്മള് ഈ പോക്കോയിലൂടെ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ മുമ്പ് ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരുപാട് പരിപാടി അതിനപ്പുറം പരിപാടി വന്നിട്ട് കഥാപ്രസംഗമായാലും ശരി തന്നെ, ഭക്തി ഗാനങ്ങളായാലും ശരി തന്നെ, പിന്നെ എല്ലാ പരിപാടികളും അതിഗംഭീരമായിട്ട് പോകുന്നു. നമ്മളെ ഉദാഹരണം ഈ സംഭശിവന്റെ കഥാപ്രസംഗം നമ്മള് എന്റെയൊക്കെ കൊച്ചനാളിലെ കേട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഈ കഥാപ്രസംഗം ഇന്നലെയും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഓരോരോ വാക്കുകൾ സംഭശിവന്റെ എഴുതി എന്ന് പറഞ്ഞത് നമ്മള് ഒരു മേഡം നമ്മളെ 2 ദിവസം കൊണ്ട് കഥാപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട്. അതില് സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ തന്നെ ഓരോരോ വാക്കുകൾ നമ്മളെ ഹൃദയത്തിൽ പണ്ട് അലിഞ്ഞിരുന്നതാണ് ഞാൻ ഒന്ന് പറയുന്നത്.
1: പഴയ ഓർമ്മയിലേക്ക്
2: കൊണ്ടുപോകല്ലേക്ക് ഓരോരോ പാട്ടുകൾ നമ്മളെ ഹൃദയത്തിനകത്തുണ്ട്. പക്ഷെ അത് ഇന്ന് കർണാസായി കൂടെ നമുക്ക് കേൾക്കാം.
0: പൂത്തുലഞ്ഞു മണം വീശി കാറ്റിലാടി കളിക്കയാൽ, ഓർമ്മയുണ്ടോ? കണ്ണമ്പള്ളിയിൽ വന്ന് സാംബശിവൻ പറഞ്ഞ കഥയിലെ വരികളാണതെല്ലാം.
2: അതെ,
0: അത് തുടങ്ങിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു പുതിയ കഥ പറയുകയാണ്, 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ പറഞ്ഞത്. നിനക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ദിവസം എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഈ കണ്ണമ്പള്ളിയിൽ വന്ന് നവോദയയിൽ വന്ന് സാംബശിവൻ കഥ പറയുന്നു. 20-ാം നൂറ്റാണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിടിച്ചുകൊണ്ടു പോയതും എന്ത് സരസമായിട്ടാണ് അവിടെ തിന്നാൻ കിട്ടി, ഗോതമ്പുണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്.
1: അതിലെ പരിഹാസമൊക്കെ എന്ന് പറഞ്ഞാൽ കുറിക്കുകളുടെ പരിഹാസം.
0: രവിചേട്ടൻ ആ അനീസ്യ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പൂത്തുലഞ്ഞു മണം വീശി, അത് ദേവലോകത്തിലാണ്, അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത്. എന്താ ഇതല്ലേ? അതും അങ്ങനെയാണ് പറഞ്ഞത്. ഞാനൊരു പുതിയ കഥ പറയുകയാണ്, പ്രൊഫസർ ചെറുകാടിന്റെ ദേവലോകം. ടിങ്.
1: ഞാൻ ആദ്യം കേൾക്കുന്ന യന്ത്രമായിരുന്നു, യന്ത്രം ആണ് നേരിട്ട് ആദ്യം കേൾക്കുന്നത്.
2: പിന്നെ അതേപോലെ തന്നെ ഓരോരോ ഈ ചന്ദനക്കട്ടിൽ അതൊക്കെ നമ്മളെ ഈ റേഡിയോയിൽ കേൾപ്പിച്ചിട്ടുള്ളതാണ്.
0: ഒരു ചന്ദനക്കട്ടിൽ വേണം.
2: അതേപോലെ ദിവ്യ തീർത്ഥം അതുപോലെ കേട്ട് അതിലൊരു പാട്ടുണ്ട്, മണത്തുമാളക്കല്ലുകൾ വെച്ചൊരു മടി കറുപ്പൻ മല്ലൻ, ചുണ്ടുകൾ രണ്ടും കനത്ത മീശ ചുരുട്ടി വയ്ക്കും മല്ലൻ, കക്കാവാരും മല്ലൻ.
0: കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ്, കാണാതെ പഠിക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാ. രവിചേട്ടൻ പറയുമ്പോ എനിക്ക് മനസ്സിൽ പല വരികളും ഓർമ്മ.
1: ഈ കഥാപ്രസംഗത്തിന്റേതായ രീതി തന്നെയാണ്
0: രവിചേട്ടൻ
1: പറയുന്നത്.
0: 4 കണ്ണുകൾ 4 കാട്ടുപൂകൾ കാറ്റിലാലോലമുലഞ്ഞുലഞ്ഞങ്ങനെ അടുക്കവേ. ഓയൻവിയുടെ വരികയാണ്, പക്ഷെ സംശയം എത്ര മനോഹരമായിട്ടത്. എന്തായാലും ഭയങ്കര സന്തോഷം അല്ലേ? ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, വെറുതെ അല്ല പറഞ്ഞത്, പോക്കുവയിലൊരു പൊടിപൂരം ആയിട്ടാണ്. ശ്രീലാൽ സാർ ഒരു മലയാള അധ്യാപകനായതുകൊണ്ട് നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് രവിചേട്ടാ.
1: അല്ല, ഇന്ന് സംസാരിച്ചവരെല്ലാം സാഹിത്യവുമായിട്ടും പാട്ടുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടവരാണ്. വളരെ സന്തോഷം എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതില്. നമുക്ക് പാട്ടിലേക്ക് സന്തോഷം, ഇനിയും അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏത് പാട്ടാ വേണ്ടേ
2: എനിക്ക്? ഈ

0: വാസത്തിലെ
1: ആ
0: മുത്തുകിലിങ്ങി മണി മുത്തുകിലിങ്ങി മുത്തമൊഴിക്കും ചുണ്ടിച്ചിലിങ്ങി മുന്തിരി തേൻകുടം തുളുമ്പി നിൻ ചിന്തയിൽ കവിതകൾ വിളമ്പി വിളമ്പി ആ പാട്ടാണ്.
1: ഓക്കെ, ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? അതോ
0: ഉണ്ട്, ഈ നമ്മളെ ഇന്നത്തെ പ്രോഗ്രാത്തിൽ ആദ്യമായിട്ട് വന്ന പ്രോഗ്രാം അല്ലേ, അതുകൊണ്ട് നമ്മളുടെ കംപ്ലീറ്റ് ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കും.
2: തീർച്ചയായിട്ടും ഇനി പാട്ട് നമ്മൾ ഇങ്ങനെ എന്താണ് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ അങ്ങനെ അല്ലേ സാർ, അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും എല്ലാവർക്കും എന്ന് പറയുന്നതിനേക്കാൾ. ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് രവിചേട്ടൻ, ഇന്ന് രവിചേട്ടന്റെ ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് രവിചേട്ടൻ ആദ്യമായിട്ട് വിളിപ്പിച്ച സുഹൃത്തുണ്ടല്ലോ ഇന്ന്, രവിചേട്ടന് സമയമില്ലാത്തോണ്ട് സുഹൃത്തിനോട് വിളി, ആ സുഹൃത്തിന് നമുക്ക് പാട്ട് ഞാൻ ശ്രീ സാറും കൂടെ
1: വളരെ സന്തോഷം വിളിച്ചേരെ.
0: വളരെ സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് വീണ്ടും പൂക്കുവയിലേക്ക് മടങ്ങിയെത്താം. പൂക്കുവിൻ്റെ സമയം ഇങ്ങനെ എത്ര പെട്ടെന്നാണ് പോയെന്ന് ആലോചിക്കുകയാണ്. വളരെ പെട്ടെന്ന് സമയം പോയി. ഇത് സംസാരിച്ചും സാഹിത്യവും കവിതയും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുക, അതൊരു വലിയ സന്തോഷമാണ്. എനിക്ക് ശ്രീലാൽ സാർ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമയിലെ ഒരു കഥാപാത്രം പറയുന്നതാണ്. ഉത്സവ പിറ്റേന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഭരത് ഗോപി സംവിധാനം ചെയ്ത അതിസുന്ദരമായ സിനിമയാണ്. ആ സിനിമയിൽ വിവാഹം കഴിഞ്ഞിട്ട് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഇവർ രണ്ടുപേരും സൗഹൃദപരമായി സംസാരിക്കുകയാണ്. അപ്പോൾ അതിലെ കഥാപാത്രം പറയുകയാണ്, ഈ വിളക്കോളം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ എന്തോ ഒരു ഭാഗ്യമാണ് എന്ന് പറയുന്ന പോലെ. ഈ ഒന്നര മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ശ്രോതാക്കളുടെ വിശേഷങ്ങളും അവരുടെ സാഹിത്യ സംബന്ധമായ സാംബശിവനയോടുള്ള ഇഷ്ടം, സാഹിത്യത്തോടും കവിതയോടും ഒക്കെ ഉള്ള ഇഷ്ടം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തൊരു രസമാണ്. സത്യത്തിൽ എനിക്ക് ശ്രീലാൽ സാറിനോട് അസൂയയുണ്ട്. ഒരു മലയാളം അധ്യാപകനാണ് എന്നതിലുള്ള ഒരു ഇതുണ്ട്. ശരിക്കും അത് എങ്ങനെ നോക്കിക്കാണുന്നു? അധ്യാപകൻ, മലയാള അധ്യാപകൻ
1: അല്ല, അത് ഒരു ഭാഗ്യമാണെന്ന് ഞാനും കരുതാറുണ്ട്. കാരണം മലയാളമായതിൻ്റെ ഒരു സുഖം, മലയാളം പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. കുട്ടികൾക്കത് ഉൾക്കൊള്ളാനും അവർ തരുന്ന സ്നേഹത്തിൻ്റെ ശരിക്കു പറഞ്ഞാൽ കാരണം മലയാളമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: അത് പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് മലയാള സാറിനോട് ഭയങ്കര സ്നേഹവും കണക്ക് സാറിനോട് തീർത്താൽ തീരാത്ത ദേഷ്യമാണ്. ഇത് കേൾക്കുന്ന എന്റെ കണക്ക് സാറന്മാരെല്ലാവരും എന്നോട് ക്ഷമിക്കട്ടെ, അല്ല പിന്നെ എന്ത് പറയാനാണ് എന്നുള്ളത്.
1: മറ്റധ്യാപകര് എന്നെയും അങ്ങനെ പറയാറുണ്ട്, മലയാളം ആയതുകൊണ്ടല്ലേ എന്നിങ്ങനെ നിങ്ങളെ കൂടെ എപ്പോഴും ഇങ്ങനെ ഒരു സംഘം കാണുന്നത്.
0: അപ്പൊ ഇങ്ങനെ തലയുയർത്തി എന്ന് പറയാത്ത എന്താ, എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഹലോ,
2: ഹലോ, ഞാൻ നടരാനാണ് സാറേ.
0: ശ്രീലാൽ സാറിനോട് സംസാരിക്കാം.
1: നമസ്കാരം, എവിടെ നിന്നാണ്?
2: ഞാന് ഇപ്പൊ കല്ലയത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: കല്ലയം, ഓക്കെ. നമസ്കാരം, നമസ്കാരം.
2: നമുക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ.
1: ഓ, സന്തോഷം, നമ്മളെല്ലാം അങ്ങനെയാണ്.
2: കാരണം ഞാൻ എന്റെ 20 വയസ്സുകൾ ഇപ്പൊ എനിക്ക് 80 അടുത്തോളമായി.
1: അതിന് സംഗീതത്തിന് പ്രായമൊന്നും ഇല്ലല്ലോ.
2: അല്ല, എനിക്ക് ഇപ്പൊ ഇത്രയും പ്രായം ഉണ്ടെങ്കിലും
1: രണ്ട്
2: മക്കളാണ്.
1: അതെ,
2: ഒരു പെണ്ണ്, ഒരാണ്. ആദ്യം ഒരു 28 വയസ്സിൽ എന്റെ മോൻ മരിച്ചു.
1: ഓ,
2: പിന്നെ 5-6 വർഷമായി ഭാര്യ മരിച്ചിട്ട്.
1: ശരി.
2: ഞാൻ ഇപ്പൊ എന്റെ മോളെ വീട്ടിലാണ്. മോളെ വീട്ടില് ഒരു റൂമില് റേഡിയോ ഞാൻ മാത്രമാണ് ഇരിക്കുന്നത്.
1: റേഡിയോ കൂട്ടുണ്ടല്ലോ.
2: റേഡിയോ കൂട്ട്, കാരണം കരുണാസായി വന്നതില് ഞാൻ ഇതുവരെ എങ്കിലും ജീവിച്ചിരിക്കണെന്ന് പറയാം. കാരണം മാനസികമായിട്ടൊക്കെ ഒരു പ്രശ്നവും ഇപ്പൊ ഇല്ല എനിക്ക്.
0: അപ്പം നേരത്തെ സുമതി പറഞ്ഞ കവിതയുണ്ടല്ലോ, അത് സാറിനെ സംബന്ധിച്ച് എത്ര ശരിയെന്ന് പറയാം. അമരത്തും അണിയത്തും അരികത്തുമായി നിൽക്കുന്ന കൂട്ടുകാരൻ, അറിവും വിനോദവും വിഭവങ്ങളായി തന്ന് നോവാറ്റി ഒപ്പം നിൽക്കുന്ന പാട്ടുകാരൻ, കരുണാസായി റേഡിയോ.
1: കറക്റ്റ് അല്ലേ?
2: റേഡിയോ എന്ന് പറഞ്ഞാൽ ഈ കരയാനും ചിരിപ്പിക്കാനുള്ള പാട്ടുകളുണ്ട്.
1: അതെ,
2: കാരണം എനിക്ക് പഴയ പാട്ടിനോടാണ് ഏറ്റവും ഇഷ്ടം കൂടുതൽ.
0: ഈ ചിരിപ്പിക്കുന്ന പാട്ടെല്ലാം സത്യം പറഞ്ഞ പണ്ടായിരുന്നു എന്നുള്ളതാണ്. മരുന്നോ നല്ല മരുന്ന്, അത് ചിരിപ്പിക്കുന്ന പാട്ടാണ്.
2: പാട്ടിലൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. കാരണം അത് ചുരുക്കം പറഞ്ഞ ഒരു ദിവസം ഇപ്പൊ കരുണാസായില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ലാത്ത പോലെ.
0: ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സന്തോഷമായി ഓർമ്മ വരുന്നത്.
2: എന്റെ അവസ്ഥ ഇതാണ് സാറേ. ഇപ്പോഴും ഇപ്പൊ ഞാൻ കൊച്ചു പുള്ളിനെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെല്ലാം കേട്ട് എനിക്ക് ഒരു ദിവസം എന്നും വിളിക്കണമെന്നാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇത്.
1: എന്തായാലും വിളിച്ചപ്പോ കിട്ടിയല്ലോ, സംസാരിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്.
2: എനിക്ക് മാത്രമല്ല എന്നെ പോലെ ആൾക്കാർക്കെല്ലാം വലിയ ഗുണമാണ്.
1: തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അത് ഒരു ഈ നമ്മുടെ ടാഗിൽ പറയുന്നത് പോലെ കണ്ണാടിയും ചങ്ങാതിയുമാണ് എന്നറിയണതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.
2: മാനസികമായിട്ട് ഒരു പ്രശ്നവും വരില്ല, സന്തോഷമുണ്ട്. കാരണം അങ്ങനെയാണ്.
1: അതെ അതെ,
2: ഞാൻ ചോദിച്ച പാട്ട് ഇനി സമയമല്ലല്ലോ. ഞാൻ ചോദിച്ച പാട്ട് സ്കൂൾ മാസ്റ്ററില് നിറഞ്ഞ കണ്ണുകളോട് നിശബ്ദ വേദനയോടുകൂടി പിരിഞ്ഞു പോകണവരെന്ന ഒരു പാട്ടുണ്ട്. കാരണം സ്കൂൾ മാസ്റ്റർക്ക് ഭാര്യയും 2 മക്കളും വേണം. അത് അങ്ങനെ ഇരുന്ന് 2 മക്കളും 2 ലെവലിലായി അവസാനം മാസ്റ്റർ വീടും പറമ്പോല ലേലത്തിലാവും, ജപ്തിയാവും. വ്യത്യാസമ്പോ 2 മക്കളും കൂടെ വന്ന് അച്ഛനും അമ്മയും 2 വാക്കനായിട്ട് കൊണ്ടുപോകും. അപ്പോഴും കേൾക്കാം, അശ്ലീലമായിട്ട് കേൾക്കണ പാട്ടാണ്. ഈ 2 പേരും ഞാൻ പാടട്ടെ. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ തിരിഞ്ഞു പോന്നവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഗ വേദന പിറന്ന ഭൂമിയും പുണ്ണും പണവും പങ്കിടുന്നതുപോലെ മധുരമാനുഷ ബന്ധങ്ങൾ പകുത്തു മാറ്റരുതേ അരുതേ പകുത്തു മാറ്റരുതേ. ഞാൻ ഇവിടെ നിർത്താം.
1: നന്നായിട്ട് പാടി. നമുക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്.
0: ആ പാട്ടിന്റെ സന്ദർഭം മറ്റു കാര്യങ്ങൾ,
1: ആ പാട്ടിന്റെ സന്ദർഭം വരെ പറഞ്ഞത്. എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. കരുണാസായി എപ്പോഴും കൂട്ടിനുണ്ടാവും. ഓ ശരി, വളരെ സന്തോഷം. സാറ് നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും സമയം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രേക്ഷകരെ നമുക്കിങ്ങനെ അടുത്തറിയാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകര്, പ്രിയ പ്രേക്ഷകർ,
0: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളത്. അപ്പൊ അത് ഇത്രയും സന്തോഷം മാത്രമല്ല, ഈ എപ്പോഴും നമ്മൾ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കുന്നത് ആളുകൾ സാഹിത്യമൊന്നും എല്ലാവർക്കും പറ്റില്ല എന്നാണ്. എല്ലാവർക്കും സാഹിത്യം ഇഷ്ടമാണ്, എല്ലാവർക്കും കവിത ഇഷ്ടമാണ്, എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്. ഇപ്പോ 80 വയസ്സായ അദ്ദേഹം പറയുന്നു, പാട്ട്, പാട്ടില്ലാതെ ജീവിതമില്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും ശ്രീലാൽ സാർ, വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ദിവസം. ഈ 1.5 മണിക്കൂർ വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്.
1: എനിക്കും വളരെ വളരെ സന്തോഷമുണ്ട്. കരുണാസായി FM-നും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വളരെ സ്നേഹത്തോടെ തൽക്കാലം വിടപറയുകയാണ്. അഭിപ്രായം അറിയിക്കണം. നന്ദി, നമസ്കാരം.
0: ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവെയിൽ പരിപാടി ഇത് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു എന്നാണ് ഇന്നലെയൊക്കെ ഇതിന്റെ ഒരു പ്രൊമോ വന്നുകൊണ്ടിരുന്നത്. വളരെ സന്തോഷത്തോടെ എല്ലാ ശ്രോതാക്കളും കേട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ, ഒരു മലയാള അധ്യാപകൻ എന്ന രീതിയിൽ ശ്രീലാൽ സാറിനോട് കവിതയും കഥയും ഒക്കെ ആയിട്ട് ഇത്ര നേരം നമുക്ക് പങ്കിടാൻ കഴിഞ്ഞതിൽ ശ്രോതാക്കളുടെ സന്തോഷവും സ്നേഹവും ഞാൻ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ ഇരുന്ന് ശ്രോതാക്കളുമായിട്ട് ഒരു കൊച്ചു വർത്തമാനം പറഞ്ഞ് പോക്കുവെയിൽ വർത്തമാനം പറഞ്ഞിരിക്കാം. ഇപ്പോൾ നമുക്ക് പോക്കുവെയിൽ, ഇന്നത്തെ പോക്കുവെയിലിവിടെ തിരശ്ശീല വീഴ്ത്താം. നമുക്ക് ആ പാട്ട് ഹൃദയപൂർവ്വം നമുക്ക് കേൾക്കുകയും ചെയ്യാം. സ്നേഹം, സന്തോഷം.
2: നിറഞ്ഞ കണ്ണുകളോടെ

മനുഷ്യന്റെ ജീവിതം വലിയ സാധ്യതയുള്ളതാണ്. അത് സവർണ അവർണ കണ്ണുകളിലൂടെ നോക്കരുത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനം. താഴ്ന്ന മനോഭാവം മാറ്റിയാൽ മാത്രം മതി അതിന്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ജനതയുടെ ആവേശത്തെക്കുറിച്ചാണ്, ജലത്തിൽ തീ പാറുന്ന പോരാട്ടത്തെക്കുറിച്ചാണ്. കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന മഹോത്സവത്തെക്കുറിച്ചാണ്. ഓരോ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ ഒരു വലിയ ജനസാഗരം അണപൊട്ടിയൊഴുകും. ആ ജനസാഗരം കാണാൻ വരുന്നതാകട്ടെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ളവരാണ്. ആൾക്കൂട്ടത്തിന്റെ ആവേശം, വള്ളങ്ങളുടെ ചലനം, തുഴച്ചിൽക്കാരുടെ ഉച്ചത്തിലുള്ള ശബ്ദം, ആ താളം, ഇതെല്ലാം ചേരുമ്പോൾ അതൊരു വിസ്മയമായി മാറും. നെഹ്റു ട്രോഫി വള്ളംകളി എന്നത് ഒരു മത്സരം മാത്രമല്ല, അതൊരു ജനതയുടെ ഹൃദയമിടിപ്പാണ്, ഒരു നാടിന്റെ സംസ്കാരമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം തുടങ്ങുന്നത് 1952 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കാനെത്തി. ആലപ്പുഴയിലെ ഈ കായൽ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഒരു വള്ളംകളി മത്സരം കാണാൻ അവസരം ലഭിച്ചു. ആദ്യത്തെ വള്ളംകളി മത്സരം ഒരു ആഘോഷമായിരുന്നു. നെഹ്റുവിന് ഈ മത്സരം വളരെയധികം ഇഷ്ടപ്പെട്ടു. സാധാരണക്കാർക്കൊപ്പം അദ്ദേഹം ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറി. മത്സരത്തിന്റെ ആവേശം അദ്ദേഹത്തെയും കീഴടക്കി. കൊച്ചിയിലെത്തിയ നെഹ്റുവിന് തിരിച്ചുപോകാൻ മനസ്സുണ്ടായില്ല. അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചുപോയതിനു ശേഷം താൻ കണ്ട വള്ളംകളി മത്സരത്തിന്റെ ആവേശം ഒരു സമ്മാനമായി തിരിച്ചയച്ചു. അതൊരു വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പമുണ്ടായിരുന്നു. പിന്നീട് ആ ട്രോഫി നെഹ്റു ട്രോഫി എന്ന പേരിൽ എല്ലാ വർഷവും നടക്കുന്ന വള്ളംകളി മത്സരത്തിലെ വിജയികൾക്ക് നൽകി. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ഏറ്റവും പ്രധാന ആകർഷണം ചുണ്ടൻ വള്ളങ്ങളാണ്. ഏകദേശം 100 കൂടുതൽ നീളമുള്ളതും 100 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ചുണ്ടൻ വള്ളങ്ങൾ ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ഓരോ ചുണ്ടൻ വള്ളത്തിനും അതിന്റേതായ ചരിത്രവും പാരമ്പര്യവുമുണ്ട്. വള്ളംകളി എന്നത് കേവലം തുഴയുന്ന ഒരു കാര്യമല്ല, അതൊരു കലയാണ്, താളബോധമാണ്. ഓരോ ചുണ്ടൻ വള്ളത്തിലും തുഴയുന്നവരുണ്ടാകും, പാട്ടുകാരുണ്ടാകും, അമരക്കാരുമുണ്ടാകും. ഈ മൂന്ന് കൂട്ടരും ചേരുമ്പോൾ അതൊരു സിംഫണിയായി മാറും. പാട്ടുകാർ പാടുന്ന വഞ്ചിപ്പാട്ടുകൾ താളത്തിനനുസരിച്ച് തുഴച്ചിൽക്കാർക്ക് ആവേശം നൽകും. കുട്ടനാടൻ പുഴയിലെ കൊമ്പൻ വെള്ളം എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആവേശം നിറയും. നെഹ്റു ട്രോഫി വള്ളംകളി ഒരു പോരാട്ടത്തിന്റെ വേദിയാണ്. ഓരോ തുഴച്ചിൽക്കാരനും തങ്ങളുടെ ശക്തിയുടെയും കഴിവുകളുടെയും പരമാവധി പുറത്തെടുക്കും. ആദ്യ മത്സരത്തിൽ വിജയിച്ച വള്ളത്തിന് പിന്നീടുള്ള എല്ലാ മത്സരങ്ങളിലും ആ ട്രോഫി നിലനിർത്താൻ കഴിയണമെന്നില്ല. കാരണം ഓരോ വർഷവും പുതിയ വള്ളങ്ങളും പുതിയ തുഴച്ചിൽക്കാരും വരും. ഈ മത്സരത്തിൽ തോറ്റവർക്കും ജയിച്ചവർക്കും ഒരുപോലെ ആവേശമാണ്. തോറ്റവർക്ക് അടുത്ത വർഷം ജയിക്കാനുള്ള പ്രതീക്ഷയുണ്ടാകും. ജയിച്ചവർക്ക് തങ്ങളുടെ വിജയം ആഘോഷിക്കുവാനും കഴിയും. നെഹ്റു ട്രോഫി വള്ളംകളി ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. ഓരോ വള്ളത്തിലെയും തുഴച്ചിൽക്കാർ അവർ ഏത് ജാതിയിലുള്ളവരായാലും ഏത് മതത്തിലുള്ളവരായാലും ഒന്നായി നിന്നാണ് തുഴയുന്നത്. അവിടെ തുഴച്ചിൽക്കാർക്ക് ഒരുമിച്ച് നിൽക്കാൻ മാത്രമേ അറിയൂ. നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിന്റെ അഭിമാനമാണ്. ആ ആവേശവും സൗന്ദര്യവും ചരിത്രവും നമുക്കെന്നും പ്രചോദനമാകട്ടെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ, വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ാണ് ഇതിലെ പ്രധാന ഘടകം. സ്ത്രീകൾ ആർത്തവ വിരാമത്തിനു ശേഷം ഈ ഹോർമോൺ മൂത്രത്തിലൂടെ വലിയ അളവിൽ പുറന്തള്ളുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തി. ഈ ഹോർമോൺ വേർതിരിച്ചെടുക്കുക എന്നതായിരുന്നു മരുന്ന് നിർമ്മാണത്തിലെ വെല്ലുവിളി. മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ ലിറ്റർ കണക്കിന് മൂത്രം എവിടെ നിന്ന് ലഭിക്കും എന്ന ചോദ്യത്തിന് ഇറ്റാലിയൻ മരുന്ന് കമ്പനിയായ സെറോണോ കണ്ടെത്തിയ ഉത്തരം കന്യാസ്ത്രീ മഠങ്ങളായിരുന്നു. ഇതിനു കാരണം ഒരേ പ്രായത്തിലുള്ള നൂറുകണക്കിന് സ്ത്രീകൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്നു എന്നതും കർശനമായ ദിനചര്യകൾ ഉള്ളതിനാൽ കൃത്യസമയത്ത് മൂത്രം ശേഖരിക്കാൻ എളുപ്പമായിരുന്നു എന്നതുമാണ്. സെറോണോ കമ്പനിയിൽ വത്തിക്കാന് വലിയ സാമ്പത്തിക നിക്ഷേപമുണ്ടായിരുന്നു. കമ്പനി മേധാവി പിയറോ പെല്ലഗ്രിനിക്ക് വത്തിക്കാനിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതും ഇതിന് കാരണമായിരുന്നു. ഇറ്റലിയിലെങ്ങുമുള്ള മഠങ്ങളിൽ നിന്ന് 10,000 കന്യാസ്ത്രീകളുടെ മൂത്രം പ്രത്യേക ട്രക്കുകളിൽ ശേഖരിച്ചു. ഒരു മരുന്നിനു വേണ്ടിയാണ് ഇതെന്ന് മാത്രമേ കന്യാസ്ത്രീകളെ അറിയിച്ചിരുന്നുള്ളൂ. കത്തോലിക്ക സഭ കൃത്രിമ ഗർഭധാരണ രീതികളെ പ്രകൃതി വിരുദ്ധമായി കാണുകയും എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ വത്തിക്കാന്റെ നിക്ഷേപമുള്ള കമ്പനി കന്യാസ്ത്രീകളുടെ ശരീരത്തിൽ നിന്നുള്ള ഹോർമോൺ ഉപയോഗിച്ച് നിർമ്മിച്ച പെർഗോണൽ വഴിയാണ് 1978 ലോകത്തെ ആദ്യത്തെ IVF ശിശുവായ ലൂയിസ് ബ്രൗൺ ജനിച്ചത്. ഇതിലൂടെ സെറോണോ കമ്പനിയും വത്തിക്കാനും കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കി. 1960-70 കാലഘട്ടത്തിൽ സെറോണോ ഒരു വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായി വളർന്നു. പിൽക്കാലത്ത് 2006 ഇത് മെർക്ക് കമ്പനിക്ക് വിൽക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഇടപാടുകളിലൊന്നായി അത് മാറി. വിശ്വാസവും ശാസ്ത്രവും ലാഭവും തമ്മിലുള്ള നൂൽപ്പാലത്തിലൂടെയാണ് പലപ്പോഴും ലോകം മാറുന്നതെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. IVF എന്ന മഹത്തായ വിപ്ലവത്തിന് അടിത്തറയിട്ടത് സഭയുടെ നിഗൂഢമായ സഹകരണമായിരുന്നു എന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം.
1: നമ്മുടെ ശരീരം കോടിക്കണക്കിന് മനുഷ്യ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം. എന്നാൽ ശാസ്ത്രം ഇന്ന് നമ്മോട് പറയുന്നത് മറ്റൊരു സത്യമാണ്. നമ്മുടെ ശരീരത്തിൽ മനുഷ്യ കോശങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഏകദേശം 30 ട്രില്യൺ മനുഷ്യ കോശങ്ങളുള്ള നമ്മുടെ ശരീരത്തിൽ 38 ട്രില്യണിലധികം ബാക്ടീരിയകൾ ഉണ്ട് എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മൾ പകുതി മനുഷ്യനും പകുതി ബാക്ടീരിയയുമാണ്. ഈ സൂക്ഷ്മജീവികളുടെ വമ്പൻ ലോകത്തെയാണ് ശാസ്ത്രം മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഈ ബാക്ടീരിയകളിൽ ഭൂരിഭാഗവും വസിക്കുന്നത് നമ്മുടെ ആന്ത്രങ്ങളിൽ, പ്രത്യേകിച്ച് വൻകുടലിലാണ്. ഇതിനെ ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നു. ഇവർ വെറുതെ അവിടെ താമസിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പല നിർണായക ജോലികളും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും വിറ്റാമിനുകൾ നിർമ്മിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇവർ സഹായിക്കുന്നു. ഹാനികരമായ രോഗാണുക്കൾ ശരീരത്തെ ആക്രമിക്കുമ്പോൾ ഒരു കാവൽക്കാരനെ പോലെ ഇവ പ്രതിരോധം തീർക്കുന്നു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിനെ പോലും ഈ കുഞ്ഞൻ ബാക്ടീരിയകൾ നിയന്ത്രിക്കുന്നു എന്നതാണ്. ഇതിനെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ആന്ത്രങ്ങളിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ നാഡീവ്യൂഹത്തെയും മനോഭാവങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ അനുഭവിക്കുന്ന വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും വയറിലെ ഈ ബാക്ടീരിയകളുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാകാമെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നതിൽ നമ്മുടെ കുടലിനും വലിയ പങ്കുണ്ട്. ആധുനിക ജീവിതശൈലി ഈ സൂക്ഷ്മജീവികളുടെ ലോകത്തെ തകർക്കുന്നുണ്ട്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ അമിത ഉപയോഗം, ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഈ അത്ഭുത ലോകത്തെ സംരക്ഷിക്കാൻ നാരുകൾ അടങ്ങിയ ഭക്ഷണം, പഴങ്ങൾ, പച്ചക്കറികൾ, തൈര് പോലുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നിവ ശീലമാക്കണമെന്ന് ശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യ ശരീരം എന്നത് മനുഷ്യ കോശങ്ങളുടെ മാത്രം കൂട്ടമല്ല, അത് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും മനുഷ്യനും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സുന്ദരമായ സഹജീവിത വ്യവസ്ഥയാണ്. നമ്മൾ ഒരാളല്ല, നമ്മൾ ഒരു വലിയ സമൂഹമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ആരോഗ്യത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സഹായിക്കും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: പ്രബോധന ചിന്ത.
1: പ്രശംസയും നിന്ദയും. പ്രശംസയാൽ, പ്രശസ്തിയാൽ, ബഹുമതിയാൽ പുണ്യമുണ്ടാകില്ല, ദീർഘായുസ്സു ലഭിക്കുന്നില്ല, രോഗപ്രതിരോധ ശക്തി കൂടുന്നില്ല, ശരീരസുഖമൊന്നും ഉളവാകുന്നില്ല. മനസ്സിനൊരു മതം, അത് മദ്യപാനത്തിൽ നിന്നോ അതുപോലുള്ള മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നോ എത്രയോ കൂടുതൽ എളുപ്പത്തിൽ അനുഭവിക്കാം. പ്രശംസ, പ്രശസ്തി, ബഹുമതി എന്നിവയ്ക്കു വേണ്ടി പല മെച്ചങ്ങളെയും വേണ്ടെന്ന് വെക്കാൻ ജനം തയ്യാറാണ്. ജീവിതം പോലും അപകടത്തിലാക്കാൻ തയ്യാർ. പക്ഷേ പ്രശംസാ വാക്കുകൾ വിശപ്പടക്കുമോ? മരിക്കും നേരം പേരും പദവിയും മോദം നൽകുമോ? കളിക്കോപ്പുടഞ്ഞാൽ കുട്ടികരയും, പേരുടഞ്ഞാൽ മുതിർന്നവർ ആർത്തുകരയും. നന്ദനമോ നിന്ദനമോ എന്നെ ബാധിക്കാൻ ഞാൻ അനുവദിക്കില്ല. മറ്റുള്ളവർക്ക് ഞാൻ മൂലം സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ ആ സന്തോഷത്തിൽ ഞാൻ സന്തോഷിക്കും. അത്രമാത്രം. പ്രശംസാവാചനങ്ങൾ കാര്യമായെടുത്താൽ ആത്മസംതൃപ്തിയുടെ ഉദാസീനത വന്നുകൂടും, കൂടുതൽ നന്നാവാനുള്ള വ്യഗ്രത മങ്ങും. എന്നേക്കാൾ പ്രശംസ നേടിയവരോട് അസൂയ തോന്നും. എന്നേക്കാൾ വിജയം കൈവരിച്ചവരോട് അമർഷം തോന്നും. എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ എനിക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്യുന്നത്. അവർ എന്നെ ദുരിതത്തിൽ മുങ്ങിപ്പോകാതെ കാത്തുകൊള്ളുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 26-ന്റെ വീഥികളിലൂടെയാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരിമരുന്ന് വിരുദ്ധ ദിനം. 1892 ജൂൺ 26, നല്ല ഭൂമി എന്ന വിശ്വോത്തര നോവലിൻ്റെ രചയിതാവും സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ അമേരിക്കൻ നോവലിസ്റ്റുമായ പേൾ എസ് ബക്ക് വെർജീനിയയിലെ ഹിൽസ്ബോറോയിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1945 ജൂൺ 26, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ സാൻഫ്രാൻസിസ്കോയിൽ വെച്ച് ദേ ഒപ്പുവെക്കുന്നു. 1997 ജൂൺ 26, ലോകത്തെവിടെയും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച മാന്ത്രിക നോവൽ ജെ കെ റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ ഇംഗ്ലണ്ടിലെ വായനക്കാരിൽ ദേ എത്തിയിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്ന് ആദ്യം കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് KJ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: സമാഗമം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിച്ചത് എസ് ജാനകി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP മാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസ

0: വികസനത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണെന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലില് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഫെൻസിംഗ് എന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാഫ് നഗറിൽ സംഘടിപ്പിച്ച ഹിജറ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധനാ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവെ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.
5: കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി പി. സുശീല ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം അഗ്നിപുത്രി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര

0: നീ പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത ബൻ ചുക്കേ ഹൈ, ഓർ മൾട്ടി ഡൊമൈൻ അപരാധ കേ രൂപ മേ ഭി ആജ് ഹമാരേ സാമനേ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായിക്കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത ഹോനി ചാഹിയേ, ഓർ ഉസ്മേ ആധുനിക ഇന്റലിജൻസ് ലീഡ് ബേസ് പ്രതിക്രിയ ഹോനി ചാഹിയേ, ടെക്നോളജി ഡ്രിവൺ അപ്രോച് ഹോനാ ചാഹിയേ, ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനേ കർനി പഡേഗി.
2: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
4: स्पर्धा में कॉम्पिटेटिवनेस में कहां खड़ा है, दीज आर द थ्री इंपॉर्टेंट सेक्टर्स विच आर गोइंग टू डिसाइड. ऑल्सो द जियो पोलिटिकल प्रोफाइल ऑफ द वर्ल्ड. अभी आपने देखा ऑपरेशन सिंदूर हुआ तो जितना भी वॉरफेयर है वो स्पेस टेक्नोलॉजी और न्यूक्लियर सेक्टर पर ही निर्भर है. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी वॉट वॉज हैपनिंग अबाउट 2 decades बैक, आज हम उसी स्तर पर खड़े हैं जहां दूसरे देश हैं.
2: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11 ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ

കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യു കെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്തമാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

ബയോസ്കോപ്പിലിനി ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ഷാൻ റഹ്മാൻ, ഗാനരചന ഹരിനാരായണൻ, ആലാപനം ഷാൻ റഹ്മാൻ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഗാനം ആലപിച്ചിരിക്കുന്നത് ശങ്കർ മഹാദേവനും റിമി ടോമിയും.

മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ബയോസ്കോപ്പിൽ എനിക്ക് കേൾക്കുന്നത്. സംഗീതം വിദ്യാസാഗർ, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കല്യാണി മേനോൻ, കെ എസ് ചിത്ര.

ചന്ദ്രേട്ടൻ എവിടെയാ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സംഗീതം പ്രശാന്ത് പിള്ള, ഗാനരചന സന്തോഷ് വർമ്മ, ആലാപനം ഹരിചരൺ, പ്രീതി പിള്ള.

0: പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം എം ജയചന്ദ്രൻ, ഗാനരചന കൈതപ്രം, ആലാപനം ജോസ്ന അഫ്സൽ.
1: ണോ കത്തിട്ട് കസവണി തട്ട്.

ഈ പറക്കുന്തളിക എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി അടുത്തായി കേൾക്കാൻ പോകുന്നത്. സംഗീതം അവസേപ്പച്ചൻ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം വിദ്യാസാഗർ, ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, ആലാപനം വിനീത് ശ്രീനിവാസൻ.

മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ബയോസ്കോപ്പിൽ കേൾക്കുന്നത്. സംഗീതം സുരേഷ് പീറ്റേഴ്സ്, ഗാനരചന എസ് രമേശൻ നായർ, ഗാനാലാപനം ശ്രീനിവാസ് സുജാത മോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് അക്കമ്മ ചെറിയാനെ കുറിച്ച് കേൾക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കേരളം നൽകിയ സവിശേഷ സംഭാവനകളിലൊന്നാണ് അക്കമ്മ ചെറിയാൻ. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് അക്കമ്മ ചെറിയാൻ സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എത്തിയത്. ത്യാഗനിർഭരവും ക്ലേശഭരിതവുമായ ജീവിതം. 1114 കൊട്ടാരം മാർച്ച് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെയും അക്കമ്മ ചെറിയാന്റെ ജീവിതത്തിലെയും സുപ്രധാന ഏടാണ്. അക്കമ്മയുടെ ആദ്യ സമരം ആരംഭിക്കുന്നത് പക്ഷെ കുറെ കാലം കൂടി മുൻപാണ്. 1922 അക്കമ്മയ്ക്ക് 13 വയസ്സുള്ളപ്പോൾ കന്യാസ്ത്രീ മഠത്തിലെ അനീതിക്കെതിരെ ഉണ്ടായ നിരാഹാര സമരം. കത്തോലിക്ക സമുദായത്തിലെ പെൺകുട്ടികൾക്ക് ചെരുപ്പിടാനോ സാരി ഉടുക്കാനോ ഉറക്കെ സംസാരിക്കാനോ ചിരിക്കാനോ മാത്രമല്ല ദിവസവും കുളിക്കാൻ പോലും അനുവാദമില്ലാത്ത കാലമായിരുന്നു അത്. അന്നാണ് കോൺവെന്റിൽ ലഭിക്കുന്ന ഭക്ഷണത്തിന് വൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു പെൺകുട്ടി സമരം ചെയ്യുന്നത്.

വളരെ ചെറുപ്പം മുതൽ തന്നെ അനീതിയെ ചെറുക്കുവാനും സ്വാതന്ത്ര്യത്തിനായി പോരാടാനുമുള്ള മനോധൈര്യം അക്കമ്മയ്ക്കുണ്ടായിരുന്നു. തന്റെ മനസാക്ഷിക്കനുസരിച്ച് ശരിയെന്ന് തോന്നുന്നതിനായി എന്ത് ത്യാഗവും ചെയ്യുന്നതിനുള്ള സന്നദ്ധതയായിരുന്നു അക്കമ്മയുടെ സവിശേഷത. കുട്ടികളെ അടിമകളെപ്പോലെ അടിച്ചമർത്തുന്ന കന്യാസ്ത്രീകളുടെ രീതിയെക്കുറിച്ച് അക്കമ്മ പലയിടങ്ങളിലും പ്രതിഷേധത്തോടെ എഴുതിയിട്ടുണ്ട്. ഭാവിയിൽ കന്യാസ്ത്രീകളാകുന്ന ചിത്രശലഭങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പുഴുക്കളെ വളർത്തിയെടുക്കുന്ന നഴ്സറിയായിരുന്നു ബോർഡിംഗ് എന്നാണ് അക്കമ്മ പറയുന്നത്. സ്വന്തം നഗ്നശരീരം ദിവസവും കാണുന്നത് പാപമായതുകൊണ്ട് കുളിക്കുപോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതായി അക്കമ്മ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട്.

സ്വതന്ത്ര ഭാരതം താമ്രപത്രം നൽകി അക്കമ്മയെ ആദരിച്ചപ്പോൾ അക്കമ്മ അത് സമർപ്പിച്ചത് അമ്മയ്ക്കാണ്. അക്കമ്മ ഇങ്ങനെ എഴുതി: എനിക്ക് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുവാൻ പ്രചോദനം നൽകിയത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. 87 വയസ്സായി. സത്യത്തിൽ താമ്രപത്രം ലഭിക്കേണ്ടത് അമ്മയ്ക്കാണ്, എനിക്കല്ല. അമ്മ അന്ന് എന്നെ സമരരംഗത്ത് ഇറങ്ങാൻ അനുവദിച്ചിരുന്നില്ലെങ്കിൽ എനിക്കിന്ന് താമ്രപത്രം കിട്ടുമായിരുന്നില്ല. 1972 ഒക്ടോബർ 11 മനോരാജ്യം പത്രത്തിലായിരുന്നു ഈ വാചകങ്ങൾ അച്ചടിക്കപ്പെട്ടത്.

തിരുവിതാംകൂർ രാഷ്ട്രീയം സർ സി പിയുടെ ദുഷ്ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ കാലം. സി പിയുടെ മർദ്ദക ഭരണത്തിനെതിരെ അക്കമച്ചെറിയാനും കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന നിയമലംഘനത്തിൽ നിരവധി യുവാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു. അക്കമ്മ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ ഫണ്ട് പിരിവിനും പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തയ്യാറായി. അക്കമ്മയോടൊപ്പം മറിയാമ്മ ആനിക്കൽ, റോസമ്മ മാത്യു തുടങ്ങിയ സ്ത്രീകളും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു. ഉജ്ജ്വല വാഗ്മിയായിരുന്ന വി വർക്കിയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ അക്കമ്മയ്ക്ക് നേതൃത്വം കൊടുത്തത്. വി വർക്കി അക്കമ്മയുടെ ജീവിത പങ്കാളിയുമായി. ആ സമയം സ്കൂൾ പ്രിൻസിപ്പാളായിരുന്നു അക്കമ്മ. രാജിക്കത്തിൽ അക്കമ്മ എഴുതിയതെങ്ങനെയായിരുന്നു? രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ സമാധാനപരമായ സ്കൂൾ അന്തരീക്ഷത്തെക്കാൾ എന്റെ സ്ഥാനം സമരാങ്കണത്തിലാണെന്ന് എനിക്ക് ബോധ്യമായതിനാൽ ഞാൻ രാജിവെക്കുന്നു. അങ്ങനെ അക്കമ്മ ചെറിയാൻ കോൺഗ്രസിന്റെ 12-ാമത് സർവാധിപതിയായി എറണാകുളത്തെത്തി.

ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ജന്മദിനമായ 1114 തുലാമേഴിന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നിവേദനം നൽകുക എന്ന ദൗത്യം അക്കമ്മയ്ക്കായിരുന്നു. ജനങ്ങൾക്ക് ഉത്തരവാദ ഭരണം അനുവദിക്കുക, ദിവാൻ പദവിയിൽ സർ സി പി യെ പിരിച്ചുവിടുക, ദിവാന്റെ പ്രത്യേക അധികാരങ്ങൾ ഉത്തരവാദിത്തമുള്ള നിയമസഭയ്ക്ക് നൽകുക, പ്രായപൂർത്തി വോട്ടവകാശം അനുവദിക്കുക, പ്രസംഗ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കുക എന്നിവ അടങ്ങിയ നിവേദനമാണ് രാജാവിനെ നേരിൽ കണ്ട് നൽകേണ്ടത്. രാജാവിന്റെ ആട്ടത്തിരുന്നാൾ നാടൊട്ടുക്ക ആഘോഷിക്കുന്നു. എന്നാൽ മുൻവർഷങ്ങളേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാജവീഥികൾ ഖദർ വസ്ത്രധാരികളെ കൊണ്ട് നിറഞ്ഞു. രാജാവിനെ സ്തുതിക്കുന്ന വഞ്ചീശ മംഗളത്തിന് പകരം മഹാത്മാഗാന്ധി കി ജയ്, ഭാരത് മാതാ കി ജയ്, സ്റ്റേറ്റ് കോൺഗ്രസ് കി ജയ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ തലസ്ഥാന നഗരിയിൽ മുഴങ്ങി.

1938 ഒക്ടോബർ 23, അതായത് 1114, തുലാമേഴ് വൈകിട്ട് 4:30. സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധം സമരഭടന്മാരെ കൊണ്ട് തിങ്ങിനിറഞ്ഞ ഒരു തീവണ്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. മുഴുവൻ ഖദർധാരികളായ വോളണ്ടിയർമാരായിരുന്നു. പൂമാലകളും പൂച്ചെണ്ടുകളും ഖദർ ഷോളുകളും കൊണ്ട് നിറഞ്ഞ കമ്പാർട്ട്മെന്റിൽ നിന്നും കയർ തൊഴിലാളികളാൽ അനുഗതയായ അക്കമ്മ ചെറിയാൻ പുറത്തേക്കിറങ്ങി. സർവാധിപതിക്ക് സന്നദ്ധ സേന ഗാർഡ് ഓഫ് ഓണർ നൽകി. ആകാശം ഭേദിക്കുമാർ ഉച്ചത്തിൽ ജയവിളികൾ മുഴങ്ങി. തമ്പാനൂർ മൈതാനം മനുഷ്യ സമുദ്രമായി മാറി. ഒരു തുറന്ന കാറിലിരുന്നു കൊണ്ട് അക്കമ്മ ചെറിയാൻ ജനസമുദ്രത്തോട് സംസാരിച്ചു. മുന്നോട്ട് വെച്ച കാൽ നാം പിന്നോട്ട് ചവിട്ടുകയില്ല. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് നീങ്ങാം. ജനം അക്ഷരാർത്ഥത്തിൽ ഒരു ഝാൻസി റാണിയെ നേരിൽ കാണുകയായിരുന്നു. കേരളത്തിന്റെ ഝാൻസി റാണിയെ.

0: ഒരേ ഒരു താരം.
1: ജാഥയെ ഇല്ലാതാക്കാൻ സർ സി പിയുടെ പട്ടാളം പല വഴികളും നോക്കി. ജനക്കൂട്ടത്തിന് നേരെ കാളയെ അഴിച്ചുവിട്ടു. സമരഭടന്മാർ ഖദർ ഷോൾ കൊണ്ട് കാളയെ കെട്ടുകയും ഓടിച്ചുവിടുകയും ചെയ്തു. വെട്ടിമുറിച്ച കോട്ട കടന്നുപോകാൻ പട്ടാളം ജാഥയെ അനുവദിച്ചില്ല. അക്കമ്മ എല്ലാവരോടും നിലത്തിരിക്കാൻ പറഞ്ഞു. അവിടം മുതൽ തമ്പാനൂർ വരെ വെളുത്ത സമുദ്രം, ജനശക്തിയുടെ ദൃശ്യമായ വേലിയേറ്റം. ആ വെളുത്ത സമുദ്രത്തെ നയിച്ചത് അക്കമ്മ ചെറിയ ഗവൺമെന്റ് സീനിയർ സെക്രട്ടറി കൃഷ്ണസ്വാമി റാവു വന്ന് എന്താണ് ജാഥയുടെ ഉദ്ദേശ്യമെന്ന് അക്കമ്മയോട് ചോദിച്ചു. മഹാരാജാവിനെ നേരിൽ കണ്ട് നിവേദനം നൽകണം, അക്കമ്മ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ വിവരമറിയിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അരമണിക്കൂറായിട്ടും മറുപടിയൊന്നും വന്നില്ല. ഇതിനിടയിൽ കുതിരപ്പട്ടാളം ആളുകളെ ചവിട്ടിക്കടന്നുപോയി. പട്ടാള ലോറി ചീറിപ്പാഞ്ഞു വന്നു നിന്നു. ആളുകൾ ഭയചകിതരായി ഓടിയില്ല, ടയറിൽ കെട്ടിപ്പിടിച്ചു കിടന്നു. ലോറി മുന്നോട്ട് കൊണ്ടുപോകാൻ പട്ടാളക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും ലോറി ഡ്രൈവർ അതിന് തയ്യാറായില്ല. ഒടുവിൽ പട്ടാള മേധാവിയായ കേണൽ വാട്കിസ് മുന്നോട്ട് വന്ന് രാജാവിനെ കാണാൻ അനുവദിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. കുതിരപ്പട്ടാളം ആളുകളെ മാരകമായി പരിക്കേൽപ്പിച്ചതിന് പട്ടാളക്കാരുടെ മേൽ നടപടി കൈക്കൊള്ളണമെന്ന് അക്കമ്മ വാട്കിസിനോട് പറഞ്ഞു. അയാളാകട്ടെ കൈത്തൂക്കുയർത്തിക്കൊണ്ട് വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. മാറിൽ കിടന്നിരുന്ന പുഷ്പഹാരങ്ങൾ വലിച്ചു മാറ്റിയ ശേഷം അക്കമ്മ വാട്കിസിനു നേരെ അലറി. വെടിവെക്കാനാണ് ഭാവമെങ്കിൽ ഈ ജനക്കൂട്ടത്തെ നയിക്കുന്ന എന്റെ നെഞ്ചത്ത് തന്നെ ആദ്യത്തെ നിറയൊഴിക്കുക.

ഈ സംഭവത്തിന് 2 മാസം മുൻപ് നടന്ന നെയ്യാറ്റിൻകര സമരത്തിൽ ഇതുപോലെ വെല്ലുവിളിയോടെ നെഞ്ചു വിരിച്ചു നിന്ന രാഘവനെ വെടിവെച്ച് വീഴ്ത്തിയത് ഇതേ കേണൽ വാട്ട്കിസ് ആണ്. സമരക്കാരെ നേരിടുന്നതിന് നിസ്സങ്കോചം വെടിവെക്കുന്ന വാട്ട്കിസ് പക്ഷേ അക്കമ്മയുടെ ചങ്കൂറ്റത്തിന് മുന്നിൽ പതറിപ്പോയി. ജയിൽ വിമോചന രേഖയിൽ രാജാവ് ഒപ്പുവെച്ചു. ശേഷം കൈതമുക്ക് വഴി കവടിയാർ കൊട്ടാരത്തിലേക്ക് പോയി. സർ സി പി ഭക്തിവിലാസം കൊട്ടാരത്തിലേക്കും. ജയിൽ മോചിതരായവർ കൊട്ടാര മാർച്ചിനെ കുറിച്ച് അറിയുന്നത് പിറ്റേന്നത്തെ പത്രം വായിച്ചിട്ടായിരുന്നു. അടുത്ത ദിവസം ഒക്ടോബർ 24 തമ്പാനൂരിൽ വീണ്ടും യോഗം ചേർന്നു. ജയിൽ മോചിതനായി വന്ന പട്ടം താണുവിളക്ക് അക്കമ്മ ചെറിയാൻ പ്രസിഡന്റ് പദം തിരിച്ചേൽപ്പിച്ചു.

കൊട്ടാര മാർച്ചിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ അക്കമ്മയെ വീരനായിക എന്ന പോലെയാണ് സ്വീകരിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലെ തെരുവീഥികളാകെ ചുറ്റിക്കറങ്ങിയാണ് ചന്തമൈതാനത്തെ യോഗസ്ഥലത്തെത്തിയത്. കോട്ടയത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ അക്കമ്മ ചെറിയാൻ, മിസ്സിസ് പന്തളം കെ വി, എലിസബത്ത് കുരുവിള എന്നിവരെ ഹംസരഥത്തിലാണ് ആനയിച്ചത്. ജയിൽ മോചിതനായ എ കെ ഗോപാലനും യോഗത്തിൽ പങ്കെടുത്തു. ഉച്ചഭാഷണി ഇല്ലാതിരുന്നതിനാൽ അക്കമ്മയുടെ പ്രഭാഷണം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എ കെ ജി ആണെന്ന് ഓർമ്മക്കുറിപ്പുകളിൽ അക്കമ്മ പറഞ്ഞിട്ടുണ്ട്. വട്ടിയൂർക്കാവ് വെച്ച് നടത്താൻ തീരുമാനിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് അഖില തിരുവിതാംകൂർ സമ്മേളനത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് 1938 ഡിസംബർ 24 അക്കമ്മയെയും റോസമ്മയെയും അറസ്റ്റ് ചെയ്തു. ജയിലിൽ വെച്ച് അവർ ദേശീയഗാനം ആലപിക്കുന്നതിനിടെ കൊലക്കേസ് പ്രതിയായ മൂവാറ്റുപുഴ സേതുലക്ഷ്മിയെ കൊണ്ട് ജയിലധികൃതർ ചീത്ത വിളിപ്പിക്കുകയും അക്കമ്മയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജയിലിൽ അക്കമ്മയുടെയും റോസമ്മയുടെയും ജീവനും മാനവും അപകടത്തിലാണെന്ന വാർത്ത നാടാകെ പരന്നു. പട്ടം താണുപിള്ള ഗാന്ധിക്ക് കമ്പിയടിക്കുകയും ചെയ്തു. ഫെബ്രുവരി 18 ഹരിജൻ പത്രത്തിൽ ഗാന്ധി ഇതേക്കുറിച്ച് ഇപ്രകാരം എഴുതി: സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാൻ ഒരു സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് പദം ഉപേക്ഷിച്ച അക്കമ്മ ചെറിയാനോട് മര്യാദകേട് കാണിച്ചത് ലജ്ജാകരമാണ്. വിദ്യാസമ്പന്നനായ രാജാവും അമ്മ മഹാറാണിയും പരിചയ സമ്പന്നനായ ദിവാൻജിയും ഭരിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന തിരുവിതാംകൂറു പോലെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് സ്വാതന്ത്ര്യച്ഛ മൃഗീയ മർദ്ദനം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നത് വേദനാജനകമാണ്.

കാര്യങ്ങൾ അങ്ങനെയൊക്കെ വീരോചിതമായിരുന്നുവെങ്കിലും കേരളത്തിന്റെ ഝാൻസി റാണിയായിരുന്നുവെങ്കിലും കോൺഗ്രസ് പക്ഷേ അക്കമ്മയെ അവഗണിച്ചു, തഴഞ്ഞു. പണവും മതവും കൂട്ടുപിടിച്ച് കോൺഗ്രസ് അക്കമ്മയെ ഒറ്റപ്പെടുത്തി. അവരെ കമ്മ്യൂണിസ്റ്റാണെന്ന് മുദ്രകുത്തി. 1938 മുതൽ 1952 വരെ കോൺഗ്രസിനും രാജ്യത്തിനും വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച അക്കമ്മ ചെറിയാൻ മുഷിഞ്ഞ ചട്ടയും മുണ്ടും ധരിച്ച് ദരിദ്രമായ കുടുംബാന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തി. 1972 സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകുന്നതിന് അക്കമ്മ ചെറിയാനും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിൽ ചെന്ന് താമ്രപത്രം വാങ്ങാൻ ദാരിദ്ര്യം അവരെ അനുവദിച്ചില്ല. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നിന്നാണ് അവർ അത് ഏറ്റുവാങ്ങിയത്. അതറിഞ്ഞ് ചിറക്കടവിലെത്തിയ പത്രക്കാർ അവരെ കണ്ട് അമ്പരന്നു. ഇവർ ഈ ദരിദ്രക്കോലമാണോ കേരളത്തിന്റെ ഝാൻസി റാണി? ഈ വൃദ്ധയാണോ ബോട്ട്കിസിന്റെ തോക്കിനു മുന്നിൽ നെഞ്ചൂക്കോടെ നിവർന്നു നിന്നത്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. അൻപേ ശിവം അൻപാക പേശു, ഇനിമയാക പേശു, ഉണ്മയെ പേശു, ചിന്തിത്തു പേശു, സമയമറിന്തു പേശു, സഭയറിന്തു പേശു. തിരുക്കുറളിലെ വരികളാണ്. സ്നേഹമാണ് ഈശ്വരൻ. അതുകൊണ്ട് സ്നേഹത്തോടെ സംസാരിക്കൂ, മധുരമായി സംസാരിക്കൂ, സത്യം പറയൂ, ആലോചിച്ചു പറയൂ, സമയം മനസ്സിലാക്കി സംസാരിക്കൂ, ആരോടാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് സംസാരിക്കൂ. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? എത്ര വഴക്കുകൾ ഇല്ലാതാകുമായിരുന്നു അല്ലേ? മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് കലഹങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ ഇത്രയൊക്കെ ധാരാളമായിരുന്നു. വെറുപ്പും വിദ്വേഷവുമില്ലാതെ ജീവിക്കാൻ ഇതൊക്കെ ധാരാളമായിരുന്നു. എന്നിട്ടും അതിനൊന്നും കഴിയാതെ മനുഷ്യൻ പരസ്പരം കലഹിച്ചും അകന്നും വെറുത്തും കഴിഞ്ഞുകൂടുന്നു. എന്നിട്ടെപ്പോഴും മരിച്ചുപോകുന്നു, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ആ തിരിച്ചറിവുണ്ടെങ്കിൽ സ്നേഹത്തോടെ ജീവിക്കാൻ, മധുരമായി സംസാരിക്കാൻ, സത്യം സംസാരിക്കാൻ എന്തിനു ഭയക്കണം? അതായിരിക്കില്ലേ ഏറ്റവും നല്ല വഴി? അതായിരിക്കില്ലേ ജീവിതത്തെ ഏറ്റവും അർത്ഥവത്താക്കുന്നത് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

സത്യത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്നറിയുമോ? ഈഗോയാണ്. ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞത് പരിഗണിച്ചില്ല, എനിക്ക് എന്ത് വിലയാണ് ഈ വീട്ടിലുള്ളത്, എന്നെ അങ്ങനെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ അയാൾ ആരാണ് എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നമ്മൾ സദാ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ശരിയായി ഉത്തരമില്ല. ഒരർത്ഥവുമില്ലാതെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വയം ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഫലമാണ് ഈഗോ. അതൊരിക്കലും സ്മാർട്ടല്ല താനും. സ്മാർട്ട്നെസ് എന്താണെന്നറിയുമോ? സ്വയം പ്രാമാണീകരിക്കലാണ്, അതായത് അസർട്ടീവ്നെസ്. എന്നുവെച്ചാൽ മിടുക്കുകളുടെ പ്രകടനം. സത്യത്തിൽ മിടുക്ക് കുറഞ്ഞവരോ മിടുക്ക് തിരിച്ചറിയാത്തവരുമാണ് ഈഗോയിസം കാണിക്കുന്നത്. ലാളിത്യം അഭിനയിക്കുന്നതും ഈഗോയിസത്തിൻ്റെ മറ്റൊരു വശമാണ് കേട്ടോ. ഒരു പാട്ട് കേട്ടാലോ?

ചന്ദനത്തയ്യാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊന്തും, നിന്ദയാലല്ലൻ കുഞ്ഞും തൻ മിടുക്കുടൻ കാട്ടി. ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ഛൻ എന്ന കവിതയിലെ വരികളാണ്. അതിസുന്ദരമായ ഒരു ഖണ്ഡകാവ്യമാണ് പെരുന്തച്ഛൻ. പഞ്ചമി പെറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ഛൻ. നാടോടി കഥകളിൽ പറയുന്നതുപോലെ മകനെ കൊന്നിട്ടില്ലെന്ന് ആത്മഗതം ചെയ്യുന്ന പെരുന്തച്ഛൻ എന്ന ഖണ്ഡകാവ്യം. മകന്റെ മിടുക്കിനെക്കുറിച്ച് പെരുന്തച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: ചന്ദനത്തയ്യാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊന്തും, അവനവൻ്റെ കഴിവ് സ്വയമേവ പുറത്തു വരിക തന്നെ ചെയ്യും. കഴിവ് കുറവാണെങ്കിലേ അഭ്യാസങ്ങളുടെ ആവശ്യം വരുന്നുള്ളൂ. കഴിവ് കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ നമ്മളെക്കുറിച്ച് വാചാലമായി പറയേണ്ടതായി വരും. എനിക്കതറിയാം, ഇതറിയാം, അവരെ അറിയാം, എല്ലാവരെയും അറിയാം എന്ന മട്ടിൽ അവർ വാചാലരായിക്കൊണ്ടേയിരിക്കും. അവർക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

മൗനം വിദ്വാനുഭൂഷണം എന്നൊരു ചൊല്ലുണ്ടായിരുന്നു. കാര്യമറിയുന്നവർ മിണ്ടാതിരിക്കും, അവർ വാചാലരാകില്ല. കാരണം അവർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈഗോയിസം ഉണ്ടാവില്ല. യാഥാർത്ഥ്യ ബോധത്തിൽ നിൽക്കാനാവും. താൻ ആരാണ് എന്ന ബോധം അവർക്കുണ്ടാവും. ക്ഷമയും കാരുണ്യവും ഒക്കെ ഉണ്ടാവും. വിദ്യാഭ്യാസത്തിലൂടെ മാത്രം ആർജിക്കാവുന്ന ഒന്നല്ല ഇത്. അനുഭവങ്ങളിലൂടെയും മനുഷ്യന് ഇതാർജിക്കാനാവും. തന്നെ ബോധ്യപ്പെടുത്തലും തന്നെ പ്രകടിപ്പിക്കലും രണ്ടും രണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു പാട്ട് കേട്ടാലോ?

രഘുവംശത്തിലെ ഏറ്റവും ഒടുവിലത്തെ രാജാവ് ആരാണെന്നറിയുമോ? അഗ്നിവർണനാണ്. പക്ഷെ കക്ഷി മദ്യത്തിലും മദിരാക്ഷിയിലും അഭയം തേടി. രാജ്യം അധപ്പതിക്കും എന്ന അവസ്ഥയായി മന്ത്രി പട്ടമഹിഷിയുടെ സഹായത്തോടെ അഗ്നിവർണനെ വധിക്കാൻ പദ്ധതിയിട്ടു. പിറ്റേന്നു രാവിലെ നടക്കുന്ന യാഗത്തിന് തിരികൊടുത്താൻ അഗ്നിവർണനെ പട്ടമഹിഷി ക്ഷണിക്കണമെന്നും എത്തിച്ചേരുമ്പോൾ രാജാവിനെ യാഗാഗ്നിയിൽ തള്ളിയിട്ട് കൊല്ലുമെന്നുമായിരുന്നു പദ്ധതി. പക്ഷേ പ്രിയതമനോട് രഹസ്യമൊളിച്ചു വയ്ക്കാൻ പട്ടമഹിഷിക്ക് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ യാഗശാല ഒരുങ്ങി. കാത്തുനിന്ന മന്ത്രിയുടെയും യജ്ഞാചാര്യന്റെയും അടുത്തേക്ക് ശുഭ്രവസ്ത്രധാരിയായി അഗ്നിവർണൻ നടന്നെത്തി. തന്നെ കൊല്ലാനാണ് ഈ യജ്ഞം എന്ന ചോദ്യത്തിനു മുന്നിൽ മന്ത്രിയും യജ്ഞാചാര്യന്മാരും നടുങ്ങി. എന്നാൽ അക്ഷോഭ്യനായി നിന്ന് അഗ്നിവർണൻ പറഞ്ഞു, സ്വാർത്ഥനും പ്രജാക്ഷേമ തൽപരനല്ലാത്തതുമായ ഭരണാധികാരി സ്വയം ഒഴിഞ്ഞില്ലെങ്കിൽ അയാളെ പിടിച്ച് പുറത്താക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രാജ്യഹിതം നോക്കി നിങ്ങൾ ചെയ്തത് ശരിയാണ്. കഥ അവിടെ നിൽക്കട്ടെ. ഒരേ ഒരു സംശയം, വീട് വയ്ക്കാൻ അനുവദിക്കുന്ന പണത്തിൽ നിന്ന് 25,000 കമ്മീഷൻ കൈപ്പറ്റുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അയാളെ? അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ? 3-4 ലക്ഷം രൂപ അനുവദിക്കുന്നു, അതിൽ നിന്ന് 25,000 രൂപ കമ്മീഷൻ. എൻ്റെ ഒരു സുഹൃത്താണ് അങ്ങനെ പറഞ്ഞത്. എനിക്കറിയാം അവൻ കള്ളമാണ് പറഞ്ഞത്. അങ്ങനെ ആരും വാങ്ങിക്കില്ല, വാങ്ങിക്കാൻ ആർക്കും കഴിയില്ല. പച്ചക്കള്ളമാണ് അവൻ പറഞ്ഞത്. പച്ചക്കള്ളങ്ങൾ പറഞ്ഞു പരത്തുന്നവരെ എന്ത് ചെയ്യാനാണ്? ഒരു പാട്ട് കേട്ടാലോ?

ഔചിത്യം എന്നത് ഒരു വലിയ ഗുണമാണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മരണം, പൊതുദർശനം നടക്കുകയാണ്. അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ പ്രശസ്തനായ മിമിക്രി താരത്തോട് ഈ നേതാവിനെ ഒന്ന് അനുകരിക്കാമോ എന്ന് ചോദിക്കുന്നു. മിമിക്രി താരം മാന്യമായി പിന്മാറുന്നു. മാധ്യമപ്രവർത്തകനെ പുറത്താക്കേണ്ടത് ആരാണെന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. അതുപോലെ ഒരിക്കൽ പ്രമുഖനായ ഒരു സംവിധായകൻ മരണപ്പെടുന്നു. അവിടെ വന്ന വൃദ്ധയായ ഗായികയോട് പ്രശസ്തമായ ആ പാട്ട് പാടാൻ ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നു. ഔചിത്യമില്ല, അതൊരു വിവരക്കേടാണ്. ഒരു പാട്ട് കേട്ടാലോ?

പണ്ടെങ്ങോ വായിച്ചതാണ്, കുതിരകൾ വെള്ളം കുടിക്കുന്നിടത്ത് നിന്നും വെള്ളം കുടിക്കാം, കുതിരകൾ ഒരിക്കലും ചീത്ത വെള്ളം കുടിക്കാറില്ല. പൂച്ചകൾ ഉറങ്ങുന്നിടത്ത് ഉറങ്ങാൻ കിടക്ക വിരിക്കാം, കാരണം അവ ഒരിക്കലും അശുദ്ധവും വൃത്തിയില്ലാത്തതുമായ സ്ഥലത്ത് ഉറങ്ങാറില്ല. കീടങ്ങൾ കഴിച്ച പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം, കാരണം അവ വിഷമുള്ളത് ഭക്ഷിക്കാറില്ല. പക്ഷികൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുകയും അവ ഉണരുന്ന സമയത്ത് ഉണരുകയും ചെയ്യാം, കാരണം അവ ഉന്മേഷഭരിതരാണ്. മീനിനെ പോലെ ഇടയ്ക്ക് വെള്ളത്തിൽ നീന്താം, കാരണം അവയ്ക്ക് ആവേശവും ആനന്ദവുമുണ്ട്. അഴിച്ചുവിട്ട കന്നുകാലികൾ മേയുന്നിടത്ത് വീടുവയ്ക്കാം, കാരണം അവ നല്ല വായുവുള്ളിടത്ത് മേഞ്ഞു നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കാം, കാരണം ചിന്തകൾ ആകാശം പോലെ വ്യക്തവും മനോഹരവുമാണ്. കൊള്ളാം അല്ലേ? നല്ല ചിന്ത. ഒരു പാട്ട് കേട്ടാലോ?

നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ആളുകൾ ഒരിക്കലും നമ്മിൽ സന്തുഷ്ടരാവുകയില്ല. ആരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കാതിരിക്കുക. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. വളരെ പഴയ ഒരു തത്വശാസ്ത്രമാണ്. പുതിയ കാലത്ത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിഞ്ഞുകൂടാ. എന്നാലും ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ പ്രതിഭാധനന്മാരെ അറിയാം. ശാന്തമായും സൗമ്യമായും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ, ജീവിതത്തെ അർത്ഥവത്തായി നയിച്ചുകൊണ്ടിരിക്കുന്നവർ. ഒരു പാട്ട് കേട്ടാലോ?

കഠിനാധ്വാനമില്ലാതെ എല്ലാം നേടുന്നവൻ അഹങ്കാരിയാകുന്നു. കഠിനാധ്വാനത്തിൽ നിന്ന് സന്തോഷം നേടുന്ന വ്യക്തി മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തെയും ബഹുമാനിക്കുന്നു. വെറുതെ ഇരിക്കാനേ പാടില്ല തന്നെ. വെറുതെ ഇരുന്നാൽ നമ്മൾ വെറുതെയാകും. അതുപോലെ മറ്റുള്ളവരോട് മത്സരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ശാന്തിയും സമാധാനവും തന്നെയാണെന്ന് ഓർക്കണം. ചില മനുഷ്യർക്ക് സ്വഭാവം രണ്ട് തരത്തിലാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു. തേനാകാനും അവർക്ക് കഴിയുന്നു, തേളാകാനും അവർക്ക് കഴിയുന്നു. അങ്ങനെ ആവശ്യകതയ്ക്കനുസരിച്ച് തേനും തേളുമാകുന്നത് നല്ല വ്യക്തിത്വമാണോ? ആണോ? അറിഞ്ഞുകൂടാ. ഒരു പാട്ട് കേട്ടാലോ?

നല്ല പുസ്തകങ്ങളും നല്ല മിത്രങ്ങളുമാണ് ഏറ്റവും വലിയ ധനം. സന്തോഷം തരുന്ന ചെറിയ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അവയെ കണ്ടറിഞ്ഞ് സന്തോഷിക്കുന്ന ശീലം കുട്ടിക്കാലത്തുള്ളത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. മനസ്സിൻ്റെ വളർച്ചയ്ക്കൊപ്പം അതും വളരണം. വളരെ വിശദമായ പദ്ധതികളോ ഭാവിയെ തന്നെ കീഴടക്കിക്കളയാം എന്ന വ്യാമോഹമോ ഇല്ലാതെ അയവുള്ള ഒരു ജീവിത സമീപനം ചിലപ്പോൾ മനഃശാന്തിക്ക് ഉപകരിച്ചു എന്ന് വരും. എതിർക്കേണ്ടതിനെയും അകറ്റേണ്ടതിനെയും തിരിച്ചറിയുക. അനുരഞ്ജനവും സൗമനസ്യവും ഒരു പരിധിവരെ മതി. ഒരു പാട്ട് കേട്ടാലോ?

വൈദ്യുതിയെ മെരുക്കിയെടുക്കാൻ ഉപകരണങ്ങൾ ആവശ്യമാണ്. നോക്കൂ, അതുപോലെ ജീവിതത്തിൻ്റെ ശക്തി പ്രവാഹത്തിനെ മെരുക്കിയെടുത്ത് അതിനൊരു രൂപം നൽകാൻ ശീലങ്ങളും ചട്ടങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആവശ്യമാണ്. രൂപമില്ലാത്ത വ്യക്തിത്വങ്ങളും അച്ചിൽ വാർത്ത വ്യക്തിത്വങ്ങളും ഒരുപോലെ ദുഃഖകരമാണ്. സ്വതന്ത്രവും രൂപഭദ്രതയുള്ളതുമായ വളർച്ചയ്ക്കുള്ള നിരന്തര ശ്രമമാകണം ദൈനംദിന ജീവിതം. ഒരു പാട്ട് കേട്ടാലോ?

അവരവർ സ്വയം ചെയ്യേണ്ടതായ ഏതൊരു വിഷമമേറിയ ജോലിയും ചെയ്തു തീർക്കാൻ ഏറ്റവും എളുപ്പവഴി അത് ചെയ്തു തുടങ്ങുക എന്നതാണ്. അല്ലാത്ത പക്ഷം അത് നാളെ നാളെ നീള നീളെ എന്നാകും. വ്യക്തിപരമായി എല്ലാവരോടും സൗഹൃദം പുലർത്താൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. അതിനു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന മനസ്സമാധാനം തികച്ചും ധന്യമാണ്. സംശയമേതുമില്ല. സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മനിരതമായാലല്ലേ ജീവിതം അർത്ഥവത്താകൂ. അർത്ഥവത്തായ ജീവിതത്തിനല്ലേ ഈ ലോകത്തെ നവീകരിക്കാനാകൂ. അതുകൊണ്ട് ഉന്മേഷം ആവശ്യമാണ്. ഉന്മേഷത്തോടെ ഉണരാൻ ഇപ്പോൾ ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം മധുജൻ.